റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ രാഹുൽ ദേവാർക്കെ. ഇന്ന് എൻ്റെ കൂടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് യോധ എന്ന ചിത്രത്തിലെ പടകാളി എന്ന പാട്ട് ഹാർമോണിയത്തിലൂടെ വായിച്ച തരംഗമായ AR റഹ്മാൻ സാർ പോലും ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത ശരണപ്പു എന്ന കലാകാരനാണ് നമ്മോടൊപ്പം. ആദ്യം നമുക്ക് പടകാളി എന്ന പാട്ട് കേട്ടിട്ട് വരാം, എന്നിട്ട് കൂടുതൽ വിശേഷം ചോദിച്ചറിയാം.

0: നമസ്കാരം. എൻ്റെ പേര് വി ശരൺ എസ് ശേഖർ എന്നാണ്, ശരൺ അപ്പു എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർമോണിസ്റ്റാണ്, ഇന്ന് ഫിലിമിൽ ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെയാണ് കേരളത്തിലെ ആദ്യത്തെ ഹാർമോണിയം ബേസ്ഡ് ബാൻഡ്, ഹാർമോണിയം ഫുള്ളി ഹാർമോണിയം ആയിട്ട് പോകുന്ന ഒരു ബാൻഡ്. ആൻഡ് ഇപ്പോൾ ഹാർമോണിസ്റ്റാണ്, ഞാൻ കീബോർഡാണ് പഠിച്ചു തന്നത്, ഇപ്പോൾ ഹാർമോണിയം ബേസ് ആയിട്ട് ഇങ്ങനെ പോകുന്നു.
1: സർ, ഇപ്പോൾ എല്ലാവരും കണ്ടുവരുന്നത് കീബോർഡ്, ഗിത്താർ അങ്ങനെയുള്ള ഓരോ ഇൻസ്ട്രുമെൻസ് ആണ് പ്ലേ ചെയ്യുന്നത് കണ്ടുവരുന്നത്. സാർ, എന്തുകൊണ്ട് ഈ ഹാർമോണിയം ചൂസ് ചെയ്യാൻ കാരണം?
0: ബേസിക്കലി ഞാൻ ഹാർമോണിയത്തിൽ വരണം എന്ന് വിചാരിച്ചിട്ട് വന്നൊരു വ്യക്തിയല്ല. ഞാനും കീബോർഡാണ് പഠിച്ചു തുടങ്ങിയത്. ആ ടൈമിൽ വീട്ടിലൊരു ഹാർമോണിയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അച്ഛനും വീട്ടുകാരിലൊക്കെ ആളുകൾക്കൊക്കെ ഭയങ്കര ഹാർമോണിയം ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ മ്യൂസീഷ്യനാണ്, അപ്പോൾ അമ്മയും പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് ഹാർമോണിയം ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഹാർമോണിയം വീട്ടിൽ അങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായതുകൊണ്ട് ഞാനത് പതുക്കെ പ്ലേ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു ടോണ് വ്യത്യാസം, അതിൻ്റെ ഒരു മീൻസ് ഇതൊരു ഇലക്ട്രിക് അല്ലാത്തൊരു ഇൻസ്ട്രുമെൻ്റ്, അതിൻ്റെ ഒരു പ്രത്യേകതരം സൗണ്ട്, അതിൻ്റെ ആ ഒരു ടോണ് തന്നെ ഭയങ്കര ഡിഫറെൻ്റാണ്. അപ്പോൾ അത് നമ്മളെ ഭയങ്കര യുണീക്കായിട്ട് തോന്നി. അങ്ങനെ ബാക്കിയുള്ള ഹാർമോണിയം പ്ലേയേഴ്സിൻ്റെ വീഡിയോസ് സെർച്ച് ചെയ്ത് തുടങ്ങി. അങ്ങനെ കുറേ സ്റ്റൈല്, നമ്മുടേതായുള്ള ഓൺ സ്റ്റൈലുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഹാർമോണിയം ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു യുണീക്ക് സ്റ്റൈൽ ബിൽഡ് ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഹാർമോണിയത്തിലൊരു സ്ഥാനം നമുക്ക് എവിടെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടാവുക. ബേസിക്കലി എല്ലാ ഒരു ട്രഡീഷണൽ ഞാൻ ഫോളോ ചെയ്തിട്ട് തന്നെ എൻ്റേതായിട്ടുള്ള ഒരു യുണീക്ക് സ്റ്റൈൽ കൊണ്ടുവന്നു, അതാണ് സത്യം.
1: സാർ പറഞ്ഞല്ലോ ഹാർമോണിസ്റ്റ് ഇഷ്ടപ്പെട്ടതാണോ, ആരെങ്കിലും ഇൻസ്പയർഡ് ആയിട്ടാണോ ഈ ഹാർമോണിയത്തേക്ക് വന്നത്?
0: ബേസിക്കലി എനിക്ക് ഹാർമോണിയം ഫസ്റ്റ് ഇൻസ്പിറേഷൻ ആവുന്നത് സത്യം പറഞ്ഞ പ്രകാശ് ഉള്ളേരി എന്ന് പറഞ്ഞിട്ടുള്ള പാലക്കാട് ലെജൻഡ് ആയിട്ടുള്ള ഒരു ഹാർമോണിസ്റ്റാണ്. അതാണ് ഹരിഹരനൊക്കെ ഇപ്പോൾ കീബോർഡ് വായിക്കുന്ന കാരണം. അതുപോലെ തന്നെ അയാൾ ആദ്യമായിട്ട് നമ്മുടെ കൊണ്ട് ഹാർമോണിയം കുറച്ചുകൂടി ജനകീയമാക്കിയ വ്യക്തിയാണ് സത്യം പറഞ്ഞ പ്രകാശ് ഏട്ടൻ നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അദ്ദേഹം എനിക്ക് ഒരു ഇൻസ്പിറേഷനാണ്. പിന്നെ ആളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് എടുക്കാൻ ഇപ്പോൾ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ നിന്ന് പെർസ്യൂം ചെയ്തു. ദെൻ ഇപ്പോൾ ഒരുപാട് സന്തോഷം. അങ്ങനെ
1: സർ, മറ്റുള്ള ഇൻസ്ട്രുമെന്റ് കീബോർഡ്, ഗിത്താറ് അങ്ങനത്തെ ഉള്ള ഇൻസ്ട്രുമെന്റിന് ഹാർമോണിയം മാത്രം ചൂസ് ചെയ്യാനുള്ള ഒരു സ്പെസിഫിക് റീസൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ?
0: ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാർമോണിയം ചൂസ് ചെയ്യണമെന്ന് വിചാരിച്ച് വന്നൊരു വ്യക്തിയല്ല ഞാൻ. ബേസിക്കലി എൻ്റെ കണ്ണിൽ കുടുങ്ങിയൊരു സംഭവമാണ് ഹാർമോണിയം. അപ്പോൾ ഞാൻ കീബോർഡിസ്റ്റ് തന്നെ, കീബോർഡാണ് പഠിച്ചിട്ടുള്ളത് ആധികാരികമായിട്ട്. പക്ഷേ ഹാർമോണിയം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഒരു ടോണ് ബേസിക്കലി നല്ല ഡിഫറെൻ്റാണ്. ഇപ്പോൾ കീബോർഡിനെ സംബന്ധിച്ചിടത്തോളം കീബോർഡിൽ എല്ലാ ടോൺസും വരുമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ സ്റ്റൈലും എല്ലാം ഡിഫറെൻറ്റ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഹാർമോണിയം അതിൻ്റെ സ്റ്റൈൽ വളരെ ഡിഫറെൻ്റാണ്. കാരണം നമുക്ക് സാധാ ഒരു പിയാനോ വായിക്കുന്ന പോലെ, കീബോർഡ് വായിക്കുന്ന പോലെയോ ഹാർമോണിയത്തിൽ വായിക്കുമല്ല സംഭവം. കീസൊക്കെ സെയിം ആണെങ്കിലും ഇപ്പോൾ മീൻസ് അതിൻ്റെ ബെല്ലോസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അതിൽ അതുവഴിയാണ് നമ്മൾ എയർ വരുന്നത്. ആൻഡ് ഇതിൻ്റെ ഉള്ള റീഡ്സ് ഉണ്ട്, ആ റീഡ്സ് വഴി തട്ടി എയർ വരുമ്പോഴാണ് ഇതിന് ടോൺ ഉണ്ടാവുന്നത്. ആൻഡ് ആ ടോണ് പല ഹാർമോണി, ഇപ്പോൾ ഹാർമോണി ഇൻട്രസ്റ്റിംഗ് ആവുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഹാർമോണി, ഇപ്പോൾ നമ്മൾ ഒരേ കമ്പനിയുടെ ഒരേ പ്രൈസ് റേഞ്ചിലുള്ള ഒരേ ഹാർമോണി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ടോൺ ആയിരിക്കും രണ്ട് ഹാർമോണിയത്തിനും. കാരണം അതൊരു ഹാൻഡ് മെയ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്, അക്കോസ്റ്റിക് ആണ്, പിന്നെ മീൻസ് വിൻഡിൽ വർക്ക് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടോണും അതിൻ്റെ സ്റ്റൈലും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മളത് ശരിക്കും പഠിച്ച് മീൻസ് ഒരുപാട് പേരുടെ കേട്ടാലും അതിൻ്റെ സ്റ്റൈല് കയ്യിലോട്ട് വരുള്ളൂ. പിന്നെ അതിൻ്റെ ഫിംഗർ വായിക്കുന്ന രീതി, കീബോർഡിനെ സംബന്ധിച്ചപ്പോൾ ഒരു നോട്ട് വായിക്കുന്ന സ്ഥലത്ത് നമ്മളൊരു മൂന്ന് നോട്ട് വായിച്ചാലാണ് ഹാർമോണിയത്തിൻ്റെതായുള്ള സ്റ്റൈൽ വരുള്ളൂ. പിന്നെ ഈ ബെല്ലോസിൻ്റെ യൂസേജ് സത്യം പറഞ്ഞതൊരു കോംപ്ലക്സ് ഇൻസ്ട്രുമെൻ്റ് ആണ്. പക്ഷെ അതിലൂടെ നമ്മളൊരു ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർമോണിയം ഈസ് ഒരു വളരെ വളരെ ഹാൻഡി ഇൻസ്ട്രുമെൻ്റ് ആണ്.
1: സർ, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു പാട്ട് വായിക്കാമോ?
0: ഞാനിന്ന് ആരാധിക വായിക്കാം. ഓക്കെ.

0: ഹാർമോണിയം എങ്ങനെയാ സാർ പഠിച്ചത്? സ്വയം പഠിച്ചതാണോ അതോ ഒരാൾ ആരെങ്കിലും ഒരാൾ ട്രെയിൻ ചെയ്ത് പഠിച്ചതാണോ?
1: സത്യത്തിൽ ഞാൻ കീബോർഡാണ് പഠിച്ചത്. ലെസ്ലി പീറ്റർ എന്ന് പറഞ്ഞ ആളുടെ കീബോർഡ് പഠിക്കുന്നത്. അപ്പൊ ബേസിക്കലി എനിക്ക് ബേസിക്സ് അറിയാം, മീൻസ് ഇതിന്റെയൊക്കെ ബേസിക്സ് സെയിം ആണ്, പക്ഷെ വായിക്കുന്ന സ്റ്റൈലാണ് ഡിഫറെന്റ്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു ഇൻസ്പിറേഷൻ ഉണ്ടായത്, ഞാനൊരു പഠനം ഉണ്ടായിട്ടില്ല, പോയി പഠിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റേതായിട്ടുള്ള സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ വീട്ടിലിരുന്ന് എന്റേതായിട്ടുള്ള ഒരു യൂണിക് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തു. അതായത് ഞാൻ ആദ്യം ഭജന കുറെ വായിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഖവാലി ഷോസ് വായിച്ചു, പിന്നെ ഒട്ടുമിക്ക മെഹഫിലുകളിൽ കൂടെ തുടങ്ങി. ഇപ്പൊ മെഹഫിലിൽ വരുന്ന ആളുകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അത്ര നല്ല സിംഗേഴ്സ് ആയിരിക്കില്ല, മീൻസ് അവരുടെ ആഗ്രഹം കൊണ്ട് വന്ന് പാടുന്നതായിരിക്കും. അപ്പൊ പലരും പല രീതിക്ക് പാടും. അപ്പൊ നമ്മൾ അതൊക്കെ ഒരു പഠനമായിരുന്നു. അപ്പൊ നമ്മൾ ആ സമയത്ത് അവർ പാടുമ്പോൾ പെട്ടെന്ന് അവർ പിച്ചൊക്കെ മാറും. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കി നോക്കി നോക്കി നോട്ടീസ് ചെയ്ത് വായിച്ചു പഠിച്ചു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടുകൾ മനസ്സിൽ കാണാപ്പാടായി. അപ്പൊ സത്യം പറഞ്ഞ പ്രോഗ്രാമുകൾ തന്നെയായിരുന്നു എന്റെ പഠനം. പല പ്രോഗ്രാമുകൾ പോയെന്ന് തന്നെയാണ് പഠനം, അല്ലാതെ ഞാൻ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിക്കേണ്ട അങ്ങനെയല്ല എന്റെ പഠനം. മറ്റ് പ്രോഗ്രാമുകളിൽ പോകുന്നതും ഓരോ ആർട്ടിസ്റ്റുകളുടെ ഒപ്പം ജോയിൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബേസിക്കലി.
0: സാർ ഇപ്പോൾ ഒരു ദിവസം സാർ എത്ര അവേഴ്സ് ഇതിൽ പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഹാർമോണിയം?
1: ബേസിക്കലി സത്യാവസ്ഥ പറയുകയാണെങ്കിൽ ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് പ്രാക്ടീസ് വളരെ കുറവായിരുന്നു. ഞാൻ ഫോഴ്സ്ഫുള്ളി ആയിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത്. കാരണം എനിക്കൊരു 5 മിനിറ്റ് 10-15 മിനിറ്റും ഇത് വായിക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചാൽ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ചില സമയത്ത് ഒരു മൂഡുണ്ടാകുമ്പോൾ ഞാൻ വായിക്കും. അപ്പം ഞാൻ അതിൽ പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് വേറെ ഉത്തരം കൂടി പറയേണ്ടത്, അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഈ പഠിപ്പിക്കുന്ന രീതിയുടെ ഇഷ്യൂ ആണ്. അത് ഞാൻ മനസ്സിലാക്കിയത് കാരണം ഇന്നിപ്പോൾ ഈ ഫോളോ ചെയ്യുന്ന മിക്ക എല്ലാ ടീച്ചേഴ്സും അല്ലെങ്കിൽ ഇത് എന്താണ് മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുകയാണെങ്കിലും നമ്മളൊരു കുട്ടിയുടെ മനസ്സിലായി. അപ്പം ഞാനൊരു ചെറിയ പ്രായത്തിൽ ഞാനൊരു 3rd class വെക്കേഷനിലാണ് പഠിക്കുന്നത്. ആ സമയത്ത് ഒരു കുട്ടിക്ക് എൻഗേജ്ഡ് ആവുന്ന രീതിയിലോ അല്ലെങ്കിൽ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലോ അല്ല പഠിപ്പിക്കുന്നത്. അവർക്കറിയുന്ന സാധനം നല്ല ചിട്ടയായിട്ട് ഇങ്ങനെ പഠിച്ച് പഠിച്ചു പോകുന്നു. അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് അത് വായിക്കാൻ ഇൻട്രസ്റ്റ് വരുന്നത് വരെ ഇതൊരു ഫോഴ്സ്ഫുള്ളി ഉള്ള ചെയ്യലായിപ്പോയി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കാലഘട്ടം വരെ അവർ പഠിപ്പിച്ചിരുന്നു, അത് കഷ്ടപ്പെട്ട് വായിക്കുന്നു, അങ്ങനൊരു സംഭവമായിരുന്നു. അപ്പം എന്ന് വെച്ചാൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് അവേഴ്സ് കുറവായിരുന്നു. പക്ഷെ ഒരു പീക്കിലെത്തിയപ്പോൾ എനിക്ക് വായിക്കാൻ പറ്റി. ഞാൻ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത് അത് വായിക്കാൻ പറ്റുന്നൊരു സ്റ്റേജ്. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടത്തോടെ വായിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രാക്ടീസിൻ്റെ അവേഴ്സ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നൊരു അവറായിട്ട് കൂട്ടാറില്ല. ആ ചിലപ്പോൾ 3-4 മണിക്കൂർ ചിലപ്പോൾ പോകാം, 5 മണിക്കൂർ 6 മണിക്കൂർ പോവാം. പിന്നെ ഇപ്പോൾ ലൈഫ് പിന്നെ അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ പ്രോഗ്രാംസ് വരാൻ തുടങ്ങി. നമ്മുടെ എന്താണ് നമ്മുടെ വായനയിൽ എന്തായാലും ചേഞ്ച് വരും പ്രാക്ടീസ് വരുമ്പോൾ. ഇപ്പോൾ പ്രോഗ്രാമുകളായതുകൊണ്ട് ഇപ്പോൾ പ്രാക്ടീസ് അല്ല, നമ്മളെപ്പോഴും മ്യൂസിക്കിൽ തന്നെയാണ് ലൈഫ് ഗോയോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിന് ചേഞ്ച് ആയിപ്പോൾ ഇപ്പോൾ സ്റ്റിൽ ഇപ്പോൾ ഇത്രയും പ്രോഗ്രാംസ് ചെയ്താലും ഞാൻ ഇപ്പോൾ 2 ദിവസം പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ എൻ്റെ വായന അത് ഉറപ്പായിട്ടും ബാധിക്കും. പ്രാക്ടീസ് നിർബന്ധമാണ്. ഇപ്പോൾ ഒരു 8 മണിക്കൂർ 10 മണിക്കൂറൊക്കെ എന്തായാലും ഒരു ദിവസം ഇപ്പോൾ ഫുൾ ടൈം ഇപ്പോൾ മ്യൂസിക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
0: സാർ ഹാർമോണിയം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ ഫേസ് ചെയ്ത ചാലഞ്ചസ് എന്തൊക്കെയാ?
1: ബേസിക്കലി ഹാർമോണിയം ഞാൻ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ഇത് മീൻസ് എൻ്റെ പാരൻസ് ആയിരുന്നു സപ്പോർട്ട്. നമുക്ക് പുറത്തുനിന്ന് ഇപ്പോൾ പെൻ്റെ ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പുറത്തുനിന്നുള്ള ഹാർമോണിയം അതൊരു പഴയ ഇൻസ്ട്രുമെൻ്റ്, അത് എങ്ങനെ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വർക്കൗട്ട് ആവുക എന്നുള്ളൊരു സാധനമാണ്. പക്ഷേ അതൊരു വലിയ ചാലഞ്ച് ആയിരുന്നു. മീൻസ് ഹാർമോണിയം വായിക്കുന്നതിനേക്കാളും ചാലഞ്ച് അതായിരുന്നു മറ്റുള്ള സൊസൈറ്റി എന്ന് പറയുന്നൊരു ഇഷ്യൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ തെറ്റിദ്ധരിക്കപ്പെട്ട ഇൻസ്ട്രുമെൻ്റാണ്. കാരണം ഇങ്ങനെ പഴയ പാട്ടുകൾ ഈ പഴയത് അങ്ങനെയല്ല. ബേസിക്കലി നമുക്ക് എന്താണ് ഇപ്പോൾ വീണയാണെങ്കിലും മറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് പഴയ ഇൻസ്ട്രുമെൻറ്റ്സിലൊക്കെ നമുക്ക് പുതിയ പാട്ടുകൾ ട്രൈ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ എ ആർ റഹ്മാൻ സാർ നമ്മുടെ പടകാളി അങ്ങനെ ഒരു പാട്ട് ഒരിക്കലും ഒരാൾ ഹാർമോണിയത്തിൽ ചിന്തിക്കാതെ. അങ്ങനെ അത് വായിച്ചപ്പോഴാണ് എ ആർ സാർ അത് നോട്ട് ചെയ്യുന്നത്. കാരണം ആദ്യമായിട്ട് പുള്ളി കേൾക്കുന്നത് ചിലപ്പോൾ ഇതായിരിക്കും, ഈ ഹാർമോണിയത്തിലാണ് പടകാളി കേൾക്കുന്നത് ആദ്യമായിട്ടിരിക്കും. അപ്പോൾ അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയി പോലെ ആയിരിക്കും. ഇതാണ് നമുക്ക് ഫ്രണ്ട്സ് ആണെങ്കിലും അയ്യോ ഹാർമോണിയോ അങ്ങനെയൊരു സംഭവം. ഇപ്പോഴാണ് അതൊക്കെ ചേഞ്ച് ആയി വരുന്നത്. അതുപോലെ തന്നെ ഈ ഹാർമോണിയത്തിൻ്റെ കോസ്റ്റ്, ഇപ്പോൾ എനിക്കൊരു നന്ന അത്യാവശ്യം പ്രോഗ്രാംസ് വന്നൊരു ലെവലിൽ എത്തിയപ്പോഴാണ് എനിക്ക് നല്ലൊരു ഹാർമോണിയം. ഇപ്പോൾ എൻ്റെ അടുത്ത് കുറേ ഹാർമോണിയംസ് ഉണ്ടെങ്കിൽ പോലും ഒരു കാലം വരെ എനിക്ക് ഹാർമോണിയം നല്ലത് മേടിക്കാൻ പറ്റില്ല. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഹാർമോണിയം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത് മറ്റൊരു സംഭവം. അപ്പോൾ ഈവൻ അതുപോലെ തന്നെ ഹാർമോണിയം ഒന്ന് റിപ്പയർ ചെയ്യണമെങ്കിലും എന്തെങ്കിലും ഒരു കേട് വന്ന് റിപ്പയർ ചെയ്യണമെങ്കിലും ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട്. നല്ലൊരാളുകളില്ല സത്യം പറഞ്ഞ ഹാർമോണിയം ഇപ്പോൾ ഇല്ലയെന്ന് തന്നെ പറയുന്നില്ല. ഇപ്പോൾ ഉണ്ടായിരുന്ന ടീമും ഇപ്പോൾ അവിടെ വേറെ ആളുകളെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് ഹാർമോണിയം വൈസ് ചെയ്യുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഫിംഗറിൻ്റെ സ്പീഡ് കാര്യങ്ങൾ, കാരണം അത് നല്ല സ്പീഡിൽ വായിക്കണം. പിന്നെ ഹാർമോണിസ്റ്റുകൾ വളരെ കുറവായതുകൊണ്ട് അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു

ഉപകാരമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പേര് ഇതിലോട്ട് ഇറങ്ങിയിട്ടില്ല, ഇപ്പം ഒരുപാട് പേര് ഹാർമോണിയത്തിലോട്ട് ഇപ്പൊ ഇതിനുശേഷം വരാൻ തുടങ്ങി. മീൻസ് ഇപ്പൊ ഒരുപാട് പേരില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് ഫേസ് ചെയ്ത പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു കണക്കിനത് ഉപകാരമാണ്, കാരണം എനിക്ക് ഫീൽഡിൽ പെട്ടെന്ന് തിളങ്ങാൻ പറ്റി. രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാല് ആളുകളില്ലാത്തതുകൊണ്ട് പല സ്റ്റൈലുകൾ നമുക്ക് വെക്കാം. ഇപ്പൊ കീബോർഡാണെങ്കിൽ നമുക്ക് പലയിടത്തു നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് കേട്ട് കേട്ട് കേട്ടിരിക്കാം. പക്ഷെ ഹാർമോണിയത്തിന്റെ ഒന്നോ രണ്ടോ പേരുള്ളൂ സത്യം പറഞ്ഞ. ഒരുപാട് പേരുണ്ട് കേരളത്തിലുണ്ടെങ്കിൽ പോലും അവരുടെ വീഡിയോസ് ഒന്നും അവൈലബിൾ അല്ല.

0: പഠിക്കുമ്പോണ്ടായ ഒരു ഫേസ് ചെയ്ത ഒരു ഇഷ്യൂസ് ഒക്കെയാണ്.
1: സർ, ഇപ്പോൾ ഒരു ഹാർമോണിയം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി, ഒരു ബിഗിനറിന് സാറിന് എന്താ അഡ്വൈസാണ് കൊടുക്കാനുള്ളത്?
0: എനിക്ക് സത്യം പറഞ്ഞൊരു ഹാർമോണിയം എന്ന് മാത്രം പറഞ്ഞിട്ട് പറയാനില്ല, കാരണം ഇതൊരു ടോട്ടൽ ഇൻസ്ട്രുമെന്റ് ഞാൻ പറയാം. അതായത് ഏത് ഇൻസ്ട്രുമെന്റിലാണ്, ഏത് പാട്ടാണെങ്കിലും എന്താണെങ്കിലും പ്രാക്ടീസ് തന്നെയാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം. കാരണം ഇതിൽ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ഇപ്പോൾ എന്ത് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവർക്കൊക്കെ ഫിംഗേഴ്സ് ഭയങ്കര സ്റ്റിഫായിരിക്കും നമ്മൾ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള പ്രാക്ടീസ്, അതിൽ ചിട്ടയായിട്ടുള്ള എക്സസൈസുകൾ. പിന്നെ ഫസ്റ്റ് ബിഗിനേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നല്ലൊരു ഗൈഡൻസ് ഫസ്റ്റ് മേടിക്കുക. അതിപ്പോൾ ഹാർമോണിയ ആണെങ്കിലും ഏതാണെങ്കിലും, കാരണം ദ ബെസ്റ്റ് ഗൈഡൻസ് കൊടുക്കാൻ സാധിച്ചാലേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ചില മാഷന്മാരെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഫസ്റ്റ് തന്നെ കോംപ്ലിക്കേറ്റഡ് ആകും. ഏത് ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണിക്കുമ്പോൾ കുട്ടികൾക്ക് അതിൽ ഇൻട്രസ്റ്റ് പോകും. അപ്പോൾ പാരൻസ് അല്ലെങ്കിലും ബാക്കിയുള്ള ആരെങ്കിലും നമ്മൾ സ്വയം നമ്മൾ കൊണ്ടുപോയി ചേരുകയാണെങ്കിൽ പോലും നല്ല ഗുരുക്കന്മാരെടുത്ത്, നല്ല ക്വാളിറ്റിയിൽ ആളെടുത്ത് പോയിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ടാവും. ജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവിടെ കീബോർഡ് എന്ന് പറഞ്ഞാൽ അവിടെ അന്വേഷിക്കുക, അവിടെ പഠിപ്പിക്കുന്നത് ആരാ, അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് അന്വേഷിക്കുക. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ട് പരമാവധി ചേരാണ്ടിരിക്കുക, അല്ലെങ്കിൽ അമ്മാര് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരണം. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മണിക്കൂറാണ് ക്ലാസ് വെച്ചാൽ ഒരു മണിക്കൂറിൽ 20-30 കുട്ടികൾ ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ ഇരിക്കും. അതിൽ ചിലപ്പോൾ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് കിട്ടും, ഓരോ കുട്ടിക്കും കിട്ടിയാൽ ഇപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് ആവും ക്ലാസ് കിട്ടുക. അതുകൊണ്ട് സത്യം പറഞ്ഞൊരു ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചപ്പോൾ ഒരു 5 കൊല്ലം പഠിച്ച കുട്ടികളെടുത്ത് ഇപ്പോഴത്തെ ചോദിച്ചാലും അവർക്കൊരു പാട്ട് ചിലപ്പോൾ മര്യാദയ്ക്ക് വായിക്കാൻ പറ്റില്ല, കാരണം അവർക്ക് കിട്ടുന്ന സമയം കുറവാണ്. പിന്നെ ഓരോ ആഴ്ചയിൽ ഇപ്പോൾ ഒരു ക്ലാസ് ഉണ്ടാവാം. അപ്പോൾ ഒരു മാസത്തിൽ 4 ക്ലാസ്, ഈ 4 ക്ലാസ്സിൽ 2 മിനിറ്റ് 2 മിനിറ്റ് വെച്ചാൽ ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ച് കുട്ടികൾ 1 മണിക്കൂർ ആവില്ല, 40 മിനിറ്റേ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ചൊന്നും ഒരു കുട്ടിക്കും കിട്ടുന്നില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ ശ്രദ്ധിച്ചാൽ മതി, എത്ര പേര് ഇപ്പോൾ എത്ര പേര് കീബോർഡ് പഠിക്കുന്നത്, ഹാർമോണിയം പഠിക്കുന്നത് പലരും പഠിക്കുന്നുണ്ട്. പക്ഷെ അതിൽ പേരെടുക്കുന്നവർ വളരെ ചുരുക്കമുള്ളൂ, വളരെ ചുരുക്കമുള്ളൂ. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന അറ്റൻഷൻ്റെ കുറവാണ്. അവർ ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ഒന്നുകൂടി അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും. പിന്നെ ഈ ടൈം കാലയളവും കുറയ്ക്കാം. അതായത് 5 കൊല്ലം കൊണ്ട് ലേൺ ചെയ്യുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിക്കുന്നതുകൊണ്ടാണ് 5 കൊല്ലം ആവുന്നത്. ചിലപ്പോൾ ഒരു 5 മാസം കൊണ്ട് പഠിക്കാവുന്നതാവും 5 കൊല്ലത്തോട്ട് നീളുന്നത്. കാരണം ഈ സമയപരിമിതിയാണ് ഇഷ്യൂ. അപ്പോൾ പരമാവധി ഒരു കുരുക്കിനോട് ഒരാളുടെ സിംഗിൾ ക്ലാസ് ആയിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ പോകാം, അല്ലെങ്കിൽ അത് ഇത്തിരി എക്സ്പെൻസീവ് ആയാലും അത് തന്നെ പോയി ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ 5 കൊല്ലം കൊടുക്കുന്നത് ചിലപ്പോൾ പൈസ ആവുള്ളൂ 5 മാസത്തിന്. പക്ഷെ അത് വാല്യൂ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും ഉറപ്പായിട്ടും. അത് ഉറപ്പായിട്ടും നമ്മുടെ പ്ലേയിങ്ങിലും എല്ലാത്തിലും പ്രതിധ്വനിക്കും. അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കാര്യങ്ങൾ, അത് വ്യക്തമായിട്ട് മീൻസ് എത്ര മണിക്കൂർ പഠിക്കുന്നുള്ള, അതിൽ എന്ത് പഠിച്ചു എന്നുള്ള, ഇപ്പോൾ ഒരേ കാര്യം തന്നെ ഒരു 10 തവണ പ്രാക്ടീസ് ചെയ്താലും കുഴപ്പമില്ല. അത് ഒരുപാട് പഠിക്കുന്നതിനൊക്കെ നല്ലത് ഉള്ള കാര്യം പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതാണ് സത്യം.
1: സർ, ഇപ്പോൾ സാറിൻ്റെ കരിയറും പാഷനും എങ്ങനെ സർ മുന്നോട്ട് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്?
0: ബേസിക്കലി ഞാൻ BBA ലോജിസ്റ്റിക്സ് ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ലോജിസ്റ്റിക്സിൻ്റെ ജോബിന് കയറാം. പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നത് മ്യൂസിക് സൈഡായിട്ട് കൊണ്ടുപോയിട്ട് മറ്റൊരു ജോബ് ചെയ്യാനായിരുന്നു. പക്ഷേ ഈ ഒരു 2026 സത്യം പറഞ്ഞാൽ എല്ലാം ഉൾട്ടായി. അതായത് മീൻസ് എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നൊരു സന്തോഷം ക്രിയേറ്റ് ആണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ പാഷൻ്റെ പിന്നാലെ പോകുമ്പോഴാണ് എനിക്ക് എന്താ പറയുക സന്തോഷം കിട്ടുന്നത്. ആൻഡ് ഞാനിതിൽ എത്ര നേരം വർക്ക് ചെയ്യാനും റെഡിയാണ്. ആൻഡ് നന്നായിട്ട് ഇതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല ജോബിനും, ഇപ്പോൾ ഈവൻ ഒരു ഗവൺമെൻറ് ജോലിക്കാരനേക്കാളും ഒരു ശമ്പളം നമുക്ക് ഇന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഏവൻ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഒരു 21 വയസ്സിൽ എനിക്ക് അത്യാവശ്യം സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റിയത് ഈ മ്യൂസിക് ഫീൽഡിൽ നിന്നുകൊണ്ട് തന്നെ. അത് ഞാൻ ആ സിൻസിയറായിട്ട് നിന്നുകൊണ്ട് തന്നെ, വെറുതെ നിന്നിട്ട് നമുക്ക് കാശുണ്ട് ബിസിനസ് ആക്കാൻ പറ്റില്ല. കാരണം ബിസിനസ് ആക്കാം, പക്ഷെ അതിന് എത്ര കാലയളവുണ്ടാവുമെന്ന് എനിക്കറിയില്ല. സിൻസിയറായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും, നമ്മുടെ മൈൻഡ് എപ്പോഴും ക്ലിയർ ആയിരിക്കും. ആൻഡ് നമുക്ക് പുതിയ എക്സ്പീരിയൻസുകൾ കിട്ടും, എല്ലാം രസമുണ്ട്, ട്രാവലും ഉണ്ട്, എല്ലാം മ്യൂസിക്കിൽ നിന്ന് എല്ലാം കിട്ടും പറഞ്ഞു. ട്രാവൽ കിട്ടും, പുതിയ ബന്ധങ്ങൾ കിട്ടും, പുതിയ എക്സ്പീരിയൻസ് എല്ലാം കൊണ്ടും. പിന്നെ ഞാൻ പറഞ്ഞില്ല, റവന്യൂ നന്നായിട്ട് ജനറേറ്റ് ചെയ്യാം. ഇവനിപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും ഈ മ്യൂസിക് ഉറപ്പായിട്ടും കണക്റ്റ് ആവാം. അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാൻ ലോജിസ്റ്റിക്സ് ഒഴിവാക്കി സത്യം പറഞ്ഞാൽ എൻ്റെ, ഞാൻ എനിക്ക് ഫോക്കസ് ചെയ്യാം. എന്തെങ്കിലും ഒരു ബി പ്ലാൻ ആയിട്ട് അപ്പോൾ അത് വയ്ക്കാൻ ചേക്കണം. നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഞാൻ ആദ്യം ചിന്തിച്ചത്. അപ്പോൾ അതാണ് ഇപ്പോൾ ബി പ്ലാൻ. ആൻഡ് എന്തെങ്കിലും എനിക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ലോജിസ്റ്റിക്സിലോട്ട് മാറാം. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ എന്തായാലും വരില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ പ്രൊഫഷനും പാഷനും. അതന്നെ എനിക്ക് എല്ലാവർക്കും പറയാനുള്ളത്. മീൻസ് എല്ലായിടത്തും ഒരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങളത് പാഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് പിന്നീട് പ്രൊഫഷനായി മാറും. കാരണം അതങ്ങനെയാണ് മ്യൂസിക് എല്ലാവരും എത്തിച്ചിട്ടുണ്ട്. അതാണ് സത്യം.
1: ഒരു പാട്ടും കൂടി വായിക്കാമോ സർ?
0: ഞാൻ എന്നാ എൻ്റെ എല്ലാം എല്ലാം എല്ലാം വായിക്കാം. ഓക്കെ.

0: ഇപ്പോൾ ഒരു വ്യക്തി പുതിയൊരു ഹാർമോണിയം വാങ്ങാണ്, ആൾക്ക് അതിനെക്കുറിച്ച് അത്ര അറിവില്ല, അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് സാർ?
1: ബേസിക്കലി ഹാർമോണിയം സെലക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ടാസ്ക്കാണ്. സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഐഡിയ ഇല്ലാത്ത ആൾക്ക് ഭയങ്കര ഇഷ്യൂ ഉള്ള കേസാണ് ഹാർമോണിയം സെലക്ഷൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കീബോർഡ്, ഇപ്പോൾ ഒരു കീബോർഡിൻ്റെ ഒരു ബ്രാൻഡ്, ഇപ്പോൾ CTX 9000 എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണെന്ന് ചോദിച്ചോ, നിങ്ങൾ ഇന്ത്യയിൽ നിന്നല്ല പുറത്തുനിന്നല്ല എവിടെ നിന്ന് ഏത് മേടിച്ചാലും സെയിം തിങ് അതിലുണ്ടാവുക, അതിലൊരു വ്യത്യാസം വരാൻ പോകില്ല, സെയിം തിങ്. പക്ഷേ ഹാർമോണിയം ഒരേ ബ്രാൻഡിൻ്റെ ഒരേ പൈസയുടെ ഒരേ കളറുള്ള എല്ലാ സ്പെക്ക് സെയിമായിട്ടുള്ള ഒരേ ഹാർമോണിയം ചിലപ്പോൾ രണ്ട് ടോണ് ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യും. കാരണം ഹാൻഡ്മെയ്ഡ് ആയതുകൊണ്ട് തന്നെ ചെറിയ വേരിയേഷൻസ് പോലും ഇതിൻ്റെ ടോണിനെ ബാധിക്കും. ഇപ്പോൾ കമ്പനി, ഇപ്പോൾ പോളാൻകോൻ്റെ തന്നെ, പോളാൻകോ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ് ഹാർമോണിയം, നല്ല അടിപൊളി ടോണാൻഡ്. ഇവിടെ പോളാൻകോൻ്റെ ഒരുപാട് ഹാർമോണിയസ് എനിക്കുണ്ട്. അതിലൊരു 100 ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിലൊരു 1 ആയിരിക്കും അതിലൊരു ജെനുവൻ ആയിട്ടുള്ള പോളാൻകോ ഉണ്ടാവുക. ഒരുപാട് ഫേക്ക് പ്രൊഡക്ട്സ് ഉണ്ട് ഹാർമോണിയത്തിൻ്റെ കേസിൽ. അതുപോലെ തന്നെ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ഹാർമോണിയം മേക്കേഴ്സ് ഉണ്ട്. ഹാർമോണിയം മേക്കേഴ്സ് ഇപ്പോൾ ഒരുപാട് ഹാർമോണിയം മേക്കേഴ്സ് ഞാൻ കണ്ടു. ഈവൻ ആർക്ക് ശ്രുതി ചേർക്കാൻ പോലും അറിയില്ല. അപ്പോൾ ഇറങ്ങുന്ന ഹാർമോണിയത്തിന് ഭയങ്കര ട്യൂൺ ഔട്ട്. പിന്നെ ലോക്കൽ റീഡ്സ്, ഈ റീഡ്സ് ആണ് ഇതിൻ്റെ എത്ര റീഡ് എത്ര ക്വാളിറ്റി ഇരിക്കുന്നത് അനുസരിച്ചിരിക്കും ഇതിൻ്റെ ടോണ്. അതുപോലെ തന്നെ വേറെ ഒരു സംബന്ധിച്ച് കഴിഞ്ഞാൽ ഹാർമോണിയത്തിന് സ്പെക്കുകളുണ്ട് ഒരുപാട്, ഡബിൾ റീഡ്, ട്രിപ്പിൾ റീഡ്, 4 റീഡ്. അതായത് നമ്മളിങ്ങനെ ഹാർമോണിയം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം പല പല റീഡ്സ്, എത്ര റീഡ്സ് അതിലുണ്ടെന്നനുസരിച്ചാണ് അതിൻ്റെ ടോണിൻ്റെ ഒക്കെ പ്രത്യേകത വരും. അപ്പോൾ മോണോ റീഡ് ഉണ്ട്, അപ്പോൾ അതിനൊക്കെ പ്രൈസ് റേഞ്ചും കൂടുതൽ. അപ്പോൾ മീൻസ് ഓരോ റീഡ് കൂടുന്നതിനനുസരിച്ച് പൈസയും കൂടും. അപ്പോൾ വളരെ ശ്രദ്ധിച്ചെടുക്കേണ്ട സാധനമാണ് ഈ ഹാർമോണിയം. നല്ലൊരു എക്സ്പേർട്ടിനെ കൊണ്ടുപോയിട്ട് ടോണ് ചെക്ക് ചെയ്യിപ്പിച്ച്, പിന്നെ അതിൻ്റെ കീസ്, കാരണം വുഡനായതുകൊണ്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. മീൻസ് ഇപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ ട്രാൻസ്പോസ് ചെയ്യാൻ പറ്റും. കീബോർഡിൽ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ സമയം നമുക്ക് ശ്രുതി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്, അതിന് സ്കെയിൽ ചേഞ്ചർ എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ ഹാർമോണിയംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിവർ ഇങ്ങനെ പൊക്കി ലിവറൊക്കെ വയ്ക്കാം. അപ്പോൾ അതൊക്കെ എല്ലാം നോക്കണം. അതുപോലെ ബെല്ലോസിൻ്റെ ക്വാളിറ്റി, നമുക്കിങ്ങനെ ചില ഹാർമോണിയത്തിൽ ഒരുപാട് തവണ പ്രസ് ചെയ്താലേ നമുക്ക് ടോണ് ക്രിയേറ്റ് ആവുള്ളൂ. എൻ്റെ ഹാർമോണിയൊക്കെ അത്യാവശ്യം നല്ല ബെല്ലോസാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം 2 തവണ പ്രസ് ചെയ്ത് തന്നെ അത്യാവശ്യം നമുക്ക് കുറച്ച് നേരം വായിക്കാം. അങ്ങനെയൊക്കെ നോക്കി വേണം സത്യം പറഞ്ഞ് ഹാർമോണിയം പഠിക്കാൻ. എല്ലാം മീൻസ് അതിൻ്റെ മൈന്യൂട്ട് എല്ലാ തിങ്ങും നോക്കണം. അല്ലെങ്കിൽ ഒരു പൈസ ഒരു പേഴ്സ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഹാർമോണിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ.
0: സാർ, സാറിന് ഇപ്പോൾ ഫേവറേറ്റ് ഹാർമോണിയം ബ്രാൻഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: ഞാൻ ബേസിക്കലി ബ്രാൻഡ് ഫോക്കസ് ചെയ്തിട്ട് ഇപ്പോൾ ഹാർമോണിയം മേടിക്കാറില്ല. എൻ്റെ പോളാൻകോൻ്റെ ഒരു ഹാർമോണിയം ഉണ്ട്. പിന്നെ എനിക്കിഷ്ടമുള്ള മറ്റൊരു ബ്രാൻഡാണ് മോണ്ടൽ ബ്രോസ് എന്ന് പറയുന്ന ബ്രാൻഡ്. അതുപോലെ എൻ്റെ ഹെമനാൻകോൻ്റെ ഒരു ഹാർമോണിയം എൻ്റെ ഉണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഹാർമോണിയം കസ്റ്റമൈസ്ഡ് ഹാർമോണിയാണ്, അത് ഉണ്ടാക്കിച്ച ഹാർമോണിയാണ്. അത് വളരെ ലെജൻഡായിട്ടുള്ള ഉംബായി എന്ന് പറയുന്നൊരു സിംഗർ യൂസ് ചെയ്ത് തരുന്നിട്ടുള്ള ഹാർമോണിയം എൻ്റെ ഉള്ളത്. ആൻഡ് ഹാർമോണിയം നോക്കുമ്പോൾ വേണമെങ്കിൽ ബ്രാൻഡ് ഫോക്കസ് ചെയ്തിട്ടും പോകണ്ടെന്ന് ഞാൻ പറയും. കാരണം ഒരുപാട് കസ്റ്റമൈസ് ചെയ്തിട്ട് ഹാർമോണിയം ഉണ്ടാക്കുന്ന നല്ല മേക്കേഴ്സ് ഉണ്ട്. അവരുടെ ഗർഭവളാഞ്ചേരിയിൽ വാണി എന്ന് പറഞ്ഞൊരു അവരുടെ ഹാർമോണിയം ഉണ്ടാക്കുന്നത്, അവരുടെ ഹാർമോണിയസ് ഒക്കെ വളരെ അതിൽ സ്യൂട്ട് കേസ് മോഡൽ വരില്ല, നോർമൽ ഹാർമോണിയം. പക്ഷേ അവരുടെ ഹാർമോണിയത്തിന് ടോൺ അസാധ്യ ഹാർമോണിയം. ഇപ്പോൾ ഒട്ടുമിക്ക കേരളത്തിൽ എല്ലാവരും വാണി എന്നാണ് ഹാർമോണിയം എടുക്കുന്നത്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഒട്ട് കുറേ ഉണ്ട്. സുർത്താൽ എന്ന് പറഞ്ഞിട്ടൊരു ഹാർമോണിയം ബ്രാൻഡ് ഉണ്ട്. പിന്നെ ജമുന എന്ന് പറഞ്ഞൊരു ഹാർമോണിയം ബ്രാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ചെറിയ ഹാർമോണിയം, കുഞ്ഞ് ഹാർമോണിയം, അതാണ് ഇപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അത് മേടിച്ച് വായിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രസമുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ. അപ്പോൾ ഒരുപാട് ബ്രാൻഡുകളുണ്ടെങ്കിൽ പോലും പിന്നെ നോക്കി നോക്കുക. അപ്പോൾ ഈ ഹാർമോണിയം എടുക്കുമ്പോൾ പിന്നെ ഏറ്റവും ലക്കിന് കിട്ടുന്ന വേറെ സംഭവമുണ്ട്. അതായത് പഴയ കാലത്തെ പഴയ ഉസ്താദ് ജിയോ ഒക്കെ വായിച്ചിട്ടുണ്ടായിരുന്ന പഴയ ഹാർമോണിയം ഉണ്ടാവും. അതിൻ്റെ ഏറ്റവും റെയർ പീസാണ് ഈ ജർമ്മൻ റീഡ് എന്ന് പറയുന്നത്. വെരി കോസ്റ്റ്ലി, അതിപ്പോൾ കിട്ടാനേ ഇല്ല. അപ്പോൾ പഴയ ഹാർമോണിയങ്ങളിലാണ് ജർമ്മൻ റീഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നത്. അത് പോയിട്ട് കളക്ട് ചെയ്യാനുള്ള ഹാർമോണിയം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വളരെ പഴയ ആളുകളുടെ ഉസ്താദുമാരുടെയൊക്കെ കയ്യിലതുണ്ടാവുക. അപ്പോൾ അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കിട്ടുകയാണെങ്കിൽ നല്ല ലക്കായിരിക്കും. അങ്ങനത്തെ ഹാർമോണിയത്തിന് ടോൺ നമുക്ക് പുതിയത് മേടിച്ച പോലെ അതിൻ്റെ മൂല്യം കിട്ടില്ല. അപ്പോൾ അത് അങ്ങനത്തെ റയർ പീസുകൾ കിട്ടാനൊക്കെ ബാക്കി. ഞാനിപ്പോൾ ഇപ്പോഴും റിസർച്ചിലാണ്. ഞാൻ എല്ലാ ഹാർമോണിയം, ഞാൻ ഒട്ടുമിക്ക എല്ലാ ഉസ്താജിമാരും വായിച്ച ഹാർമോണിയം വായിക്കും. ജർമ്മൻ റീഡ് എല്ലാ ഹാർമോണിയും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ എവിടെ ഹാർമോണിയം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ എത്തും ഉറപ്പായിട്ട്.
0: സാർ, ഇപ്പോൾ ലൈവ് കോൺസെർട്ട് അല്ലെങ്കിൽ പെർഫോമൻസ് ഒക്കെ ചെയ്യാറില്ലേ, ആ സമയത്ത് സാറിന് അത് എങ്ങനെ അത് കറക്റ്റായി ഫീൽ ചെയ്യുക?
1: സത്യം പറഞ്ഞ ലൈവ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴൊരു ആർത്തിയാണ്. സത്യം പറഞ്ഞൊരു കാരണം ഓരോ പ്രോഗ്രാമും നമുക്ക് വേറെ നിന്നും കിട്ടാത്തതൊരു പ്ലഷർ. മീൻസ് ഞാൻ പറഞ്ഞില്ല, പണ്ട് ഞാൻ എല്ലാവരുടെയും പറയാം നമുക്ക് പല ഡ്രഗ്സ്

0: കിട്ടുന്ന ഒരു സുഖത്തിനേക്കാൾ നിങ്ങൾ സത്യപ്രത അനുഭവിച്ച് നിങ്ങൾ അറിയണം. അപ്പോൾ ഇതൊരു ഇത് വല്ലാത്തൊരു ഡ്രഗാണ് സത്യപ്രത മ്യൂസിക് എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റേജ് ഷോയിൽ നമ്മൾ ചില സമയത്ത് ചിലർ നമ്മൾ പറയില്ലേ, ചിലർ അവരെന്ത് ഓവർ ആക്ഷൻ എന്താണ് അവൻ കാണിക്കുന്നത്. സത്യം പറഞ്ഞത് അവർ മതിമറന്ന് ചെയ്തു പോകുന്നതാ, മീൻസ് വേണം വെച്ച് അവർ ആക്ഷൻ എടുത്തല്ല. അങ്ങനത്തെ ആളുകളുണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ ചിലർ വായിച്ചതിൽ മതിമറന്ന് പോകും. നമ്മളിതിലൊരു ഒരു കഴിയുമ്പോൾ നമ്മളൊരു ഇത് നമുക്ക് പിടുത്തം പെടും, നമ്മുടെ കൺട്രോളിൽ നിന്ന് പോവും. ആണ് മ്യൂസിക്കിൻ്റെ ഒരു പ്രത്യേകത, അത് നമ്മളെ വേറെ റൂട്ടിലോട്ട് സഞ്ചരിപ്പിക്കും. അപ്പോൾ ആ സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീലാണ് എൻ്റെ ആ പ്രോഗ്രാം. ഇപ്പോൾ ഈവൻ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു തരം കോൺഫിഡൻസ് ഉണ്ട്. ഒരു പ്രോഗ്രാം നന്നായി വായിച്ച് ഈവൻ നമ്മൾ കൊളാവെന്ന് വിചാരിച്ച പ്രോഗ്രാം വരെ നമ്മൾ നമ്മുടെ ഒരു മ്യൂസിക്കാലിറ്റി കൊണ്ട് അത് നന്നാക്കി തിരിച്ചിറങ്ങുമ്പോൾ ചിലപ്പോൾ കയ്യടി വീഴുമ്പോഴും, മീൻസ് ഇപ്പോൾ ഓരോ നമ്മളൊരു പാട്ട് വായിക്കുമ്പോൾ അതിന് ജസ്റ്റ് കയ്യടി വരുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ പാട്ട് വായിച്ചു കഴിയുമ്പോൾ അതിന് കിട്ടുന്ന അപ്രിസിയേഷൻ, ഇതൊക്കെ നമുക്ക് തരുന്നൊരു കിക്കുണ്ട്. അതൊരു വല്ലാത്തൊരു ഫീലാണ്. അതാണൊരു ട്രൂ മ്യൂസീഷ്യന് നമുക്ക് കിട്ടുന്നൊരു വലിയ റിവാർഡ്. ആൻഡ് അതിന് ശേഷം കിട്ടുന്ന പൈസ സത്യം പറഞ്ഞാൽ യെസ് ആവശ്യമാണ്. എന്നാൽ പോലും അതുപോലെ തന്നെ നമ്മൾ വലിയ സ്റ്റേജ് ഷോയിൽ കയറുമ്പോൾ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത്, നമ്മൾ വലിയ സ്റ്റേജ് ഷോ കഴിയുമ്പോൾ ആ ലൈറ്റ്, അത് നമ്മുടെ ലൈറ്റ് നമ്മളെ ഫോക്കസ് ചെയ്യുന്ന, നമ്മളെ ഒരുപാട് കണ്ണുകൾ നമ്മൾ നോക്കി നമ്മൾ നോക്കിയിരിക്കണം. നമ്മുടെ എന്താണ് കയ്യിൽ നിന്ന് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ആ മ്യൂസിക് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ആൻഡ് അവരുടെ കണ്ണിലുള്ള ആ പ്രതീക്ഷ, ആൻഡ് അത് നമ്മൾ അവരുടെ പ്രതീക്ഷിക്കുന്നതിൽ ഉപരി കൊടുക്കുമ്പോൾ അവരുടെ തിരിച്ച് കിട്ടുന്ന റെസ്പോൺസ്, ഇതൊക്കെയാണ് സത്യം പറഞ്ഞൊരു ട്രൂ മ്യൂസീഷ്യന് കിട്ടുന്ന ഏറ്റവും കിട്ടുന്നൊരു സന്തോഷം. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മ്യൂസീഷ്യൻസ് എല്ലാവരും സത്യം പറഞ്ഞ പെർഫോം ചെയ്യുന്നത്.
1: സർ, സാറിന് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ലൈവ് പ്രോഗ്രാം ഷെയർ ചെയ്യാൻ പറ്റുമോ ഞങ്ങളുടെ അടുത്ത്?
0: എല്ലാം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാംസാണ്. അപ്പോൾ മീൻസ് ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഇപ്പോൾ ഫിലിമിൽ പാടുന്ന ആർട്ടിസ്റ്റ്, പ്ലേ ബാക്ക് സിംഗേഴ്സിന് വായിച്ചു, മൂവിയിൽ വായിച്ചു. ഇപ്പോൾ അതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എല്ലാ പ്രോഗ്രാംസും സ്പെഷ്യലാണ്. ഇപ്പോൾ ഈ ചെറുതാണോ വലുതാണെന്നില്ല, എല്ലാം എന്നെ സംബന്ധിച്ചോളം സ്പെഷ്യലാണ്. എന്നാലിപ്പോൾ ഞാൻ ഒരുപാട് ബാൻഡുകൾക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ സിത്താനി പറഞ്ഞൊരു ഭജൻ ബാൻഡ്, അത് ഞാനെ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നന്ദഗോവിന്ദ് പറഞ്ഞ ഭജൻ ബാൻഡ് ഞാൻ വായിച്ച സമയത്തും അത് അന്നത്തെ ഓഡിയൻസും ഒക്കെ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ഞാൻ ഖവാലി ഷോസ് ചെയ്യാറുണ്ട്. ആ സമയത്തും ഞാൻ പറഞ്ഞില്ലേ, ഓഡിയൻസ് എങ്ങനെ സ്വീകരിക്കുന്നു എന്നനുസരിച്ചിരിക്കും നമ്മളത് എങ്ങനെ മെമ്മറബിൾ ആവുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഹരി ശിവരാമകൃഷ്ണനെ ഞാൻ വായിച്ച സമയത്ത്, ശരത് സാർക്ക് വായിച്ച സമയത്ത്, ഹരിശങ്കർ, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ലെജൻസിനേക്ക് വായിക്കും. ഏറ്റവും മറക്കാൻ പറ്റാത്ത വേദി എം ജി ശ്രീകുമാർ സാറിന് വായിച്ചപ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്തിട്ട് പടകാളി വായിച്ചൊരു വേദി നമ്മുടെ ടോപ്പ് സിംഗറിൽ. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്ത എക്സ്പീരിയൻസാണ്. നമുക്ക് ജീവിതത്തിലൊക്കെ ഒരു വലിയ വലിയ വലിയ എന്താ പറയുക അച്ചീവ്മെൻറ്റ് കിട്ടിയ പോലെയാണ്. പിന്നെ എൻ്റെ അച്ഛൻ്റെ ഒപ്പം പെർഫോം ചെയ്യുമ്പോൾ അച്ഛനൊരു സിംഗറാണ്. അപ്പോൾ അത് ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം അച്ഛൻ വീണ്ടും മ്യൂസിക്കിലോട്ട് തന്നെ തിരിച്ചു വന്നു. ആൾ ക്ലാസ്സുകളൊക്കെ ആയിട്ട് പോയിരുന്നു വീണ്ടും. അപ്പോൾ അതൊക്കെ ആ വേദി എന്നൊക്കെ പറയുന്നത് ഒരു നമുക്കെന്താ പറയുക ലൈഫിൽ മറക്കാൻ പറ്റാത്ത, പൈസേനേക്കാളും മൂലിക്കുന്ന ഒരു വേദികളാണ്. എല്ലാം സ്പെഷ്യലാണ്.
1: സാർ പറഞ്ഞില്ലേ സിനിമയിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഏതൊക്കെ സിനിമയിലായിരിക്കും സാർ വായിച്ചിട്ടുണ്ട്?
0: ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വായിച്ചത് വാഴ ടൂവിലാണ്. അതിൽ ഞാൻ തുക്കി എന്ന് പറഞ്ഞ പാട്ടിന് ഞാനാണ് വായിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ സിനിമയിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഹാർമോണിയം ഞാൻ വായിച്ചിട്ടുണ്ടായി. പിന്നെ നമ്മുടെ മധുബഗരു എന്ന് പറഞ്ഞ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ മൂവിയിൽ മധുബഗരുവിൽ ഞാനാണ് പാട്ടിൽ ഞാനാണ് ഹാർമോണിയം വായിക്കുന്നത്. അതുപോലെ തന്നെ ഞാനതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ദിവസം എനിക്ക് പ്രണവ് മോഹൻലാലിൻ്റെ ഒപ്പം, അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസിൻ്റെ ഒപ്പം ഒക്കെ ചിലവഴിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ആടുജീവിതത്തിലെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒപ്പം തന്നെ ഷെയർ ചെയ്ത് അഭിനയിച്ച പുള്ളിയുടെ ഒരു സിനിമയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ ടിനി ടോമിൻ്റെ കുറച്ച് മൂവീസിൽ വായിച്ചിട്ടുണ്ട്. ഞാൻ ഇഷ്ടംപോലെ മൂവീസിൽ വായിച്ചിട്ടുണ്ട്. കുറേയൊന്നും ഇപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഞാനൊരു ഇറാനിൽ ചെയ്തൊരു മൂവിക്ക് ഇപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും പേര് ലോഞ്ച് ആയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇറങ്ങും, വഴി ഇറങ്ങും.
1: സാർ, ഇപ്പോൾ പാട്ട് അല്ലെങ്കിൽ മ്യൂസിക് എങ്ങനെയാണ് സാറിൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ത്?
0: സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് ഇല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫ് വളരെ ചേഞ്ച് ആയിരിക്കും. കാരണം ഞാനൊരു വളരെ നോർമലായിട്ട് ചിലപ്പോൾ പോകുന്നൊരു ലൈഫോ അല്ലെങ്കിൽ മറ്റ് പല എന്താ പറയുക അലമ്പുകളിലോട്ടും പോകാൻ സാധ്യതയുള്ളൊരു വ്യക്തിയാണ് ഞാൻ, സത്യസന്ധമായിട്ട് പറയാം. കാരണം ഞാൻ വളരെ ഫ്രീ ആയിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കുക, എൻ്റേതായ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എൻ്റേതായുള്ള തീരുമാനങ്ങളിൽ വേറെ ആരും മാറ്റം വരുത്താൻ ഞാൻ ഇഷ്ടപ്പെടാറില്ല. പക്ഷെ ഞാൻ സജഷൻസ് കേൾക്കാറുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു മ്യൂസിക് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് വഴി പല രീതിക്കും എനിക്ക് വഴി തെറ്റിപ്പോകാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ തന്നെ എനിക്ക് ഒരുക്കായിരുന്നു. കാരണം പക്ഷെ ഞാൻ മ്യൂസിക്കിലോട്ട് വന്നതുകൊണ്ട്, മ്യൂസിക്കിൽ ഞാൻ പറഞ്ഞു മ്യൂസിക് മേഖലയും ഒട്ടും മോശമല്ല, പക്ഷെ മ്യൂസിക് എന്ന് പറയുന്ന ഒരു സാധനം ടോപ്പ് നോച്ചിൽ നിൽക്കുന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ചിട്ട് വേറെ ഒന്നിലോട്ട് ഡൈവേർട്ട് ആവാൻ, കാരണം എനിക്ക് മറ്റേന്ന് കിട്ടേണ്ട കിക്ക് എനിക്ക് ഇതൊന്ന് കിട്ടി. മ്യൂസിക്കിൽ നിന്ന് കിട്ടിയതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒന്നിലോട്ടും ചിന്തിക്കാപ്പോൾ സമയമില്ല. ഈവൻ എൻ്റെ പ്രൊഫഷനാണ്, എൻ്റെ ലൈഫ് ഇതാണ്. പിന്നെ മ്യൂസിക്കിനെ സംബന്ധിച്ച് ഐ ടി മേഖല പോലെയാണ്, എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കണം. കാരണം ഇതിലൊരു എൻഡില്ല, ഇത്രയും പഠിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊരു എൻഡില്ല. ഞാൻ ഹാർമോണിസ്റ്റ് ആണെങ്കിലും ഇതിനൊരു എൻഡില്ല, നമുക്കിത് പഠിച്ചുകൊണ്ടേ പഠിച്ചുകൊണ്ടിരുന്നാലാണ് നമുക്ക് ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇപ്പം ഇന്നും ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ഞാൻ നാളെ എന്ത് വായിക്കും, നാളെ എന്ത് പെർഫോം ചെയ്യും, എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. വേറെ ഒന്നിലോട്ട് ഡൈവേർട്ട് ആവുള്ളൊരു ടൈം എൻ്റെ ഇല്ല. അപ്പോൾ മ്യൂസിക് എന്ന് പറയുന്ന സാധനം സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫ് തിരിച്ച്

0: ാണ് സത്യം പറയുന്നത്. പറഞ്ഞ പറയാനുള്ള പിന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള ലൈഫ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കാരണം എനിക്കിത് ഞാൻ അതിൽ സിൻസിയർ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിനുള്ള അനുസരിച്ചുള്ള റവന്യൂ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങൾ എനിക്ക് നോക്കി പോകാൻ പാകത്തിനുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മ്യൂസിക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞു ലൈഫിൽ ഒറ്റപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ട് മ്യൂസിക് കൂടുണ്ടാവും. വേറെ ഒന്നും ചതിച്ചില്ല, മ്യൂസിക് ഉറപ്പായിട്ട് കൂടുണ്ടാവും. നമ്മൾ തന്നെ ലയിച്ചു ചേർന്ന ഒരു സാധനമാണ്.
1: സാറിന്റെ ഫ്യൂച്ചർ ഗോൾ എന്താ സാർ?
0: സത്യം പറഞ്ഞാൽ എനിക്ക് ഇനിയും കുറച്ച് ഫിലിംസിലൊക്കെ വായിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കമ്പോസിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട്, മ്യൂസിക് കമ്പോസറുടെ മ്യൂസിക് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള വർക്ക്സ് ഇറങ്ങണം ഇനി എന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ പാട്ടുകളിലും ഹാർമോണിയം ഇനി തിരിച്ച് വരുത്തണം എന്നുണ്ട്. ആൻഡ് ഹാർമോണിയം എന്ന് പറയുമ്പോൾ എൻ്റെ പേര് പറയുന്നൊരു കാലഘട്ടത്തിലോട്ട് എത്തിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അത്രയും ജനകീയം ഹാർമോണിയത്തിനാക്കണം. അതുപോലെ തന്നെ പറഞ്ഞില്ല എൻ്റെ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു 10 ഒറിജിനൽസ് ഞാനിപ്പോൾ ഏകദേശം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് കുറച്ചുകൂടി ഓർക്കസ്ട്രേഷൻ മേഖലയിലോട്ടും പ്രോഗ്രാമിംഗ് മേഖലയിലോട്ടൊക്കെ ഇറങ്ങണം. ഫിലിമിൽ കുറച്ച് പാട്ടുകൾ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ഡ്രീം.
1: സാർ, ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക്, അതായത് മ്യൂസിക്കിൽ വരുന്ന പിള്ളേർക്ക് സാറിന് എന്താ അഡ്വൈസ് കൊടുക്കാനുള്ളത്?
0: മ്യൂസിക് മത്സരിക്കാനുള്ളതല്ല എന്നാണ് ഫസ്റ്റ് അഡ്വൈസ്. കാരണം അതുകൊണ്ട് മത്സരിച്ചാൽ തോറ്റു. കാരണം മറ്റൊരാളുടെ ഉയർച്ച, മ്യൂസിക്കിൽ ഏറ്റവും ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗോ ആണ്. ഈഗോ എന്ന് വരുന്നു വന്നതോടുകൂടി നമ്മുടെ മ്യൂസിക് ലൈഫ് നശിക്കൊന്നുമില്ല, കയ്യിൽ തന്നെ ഉണ്ടാവും. പക്ഷേ സ്ട്രെസ് ആയിരിക്കും. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ബാൻഡ് കൊണ്ടുവന്നുണ്ട്, അപ്പുറത്ത് മറ്റൊരു ബാൻഡ് വരുന്നുണ്ട്, അപ്പുറത്തെ ബാൻഡ് നമ്മളെയൊക്കെ കയറിപ്പോയി, അയ്യോ നമുക്ക് അവരെ വെട്ടിക്കണം, അങ്ങനെ നമുക്ക് അവരെ വെട്ടിച്ച് അവരെക്കാളും ഇതാക്കണം, അങ്ങനെ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അവരെയൊക്കെ വെട്ടിക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ഒരിക്കലും മ്യൂസിക് ആസ്വദിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്ട്രെസ് ആയിരിക്കും. സ്ട്രെസ് വെച്ച് ചെയ്യുന്ന പ്രോഗ്രാമും സ്ട്രെസ് ഇല്ല, സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മൾ ആ മ്യൂസിക്കിൽ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം വേറെയാണ്. മറ്റേത് നമുക്ക് അറ്റ്ലാസ്റ്റ് സ്ട്രെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നാളെ ചിന്തിക്കുന്ന എന്താ, ഈ വരുവേ പരിപാടി കഴിഞ്ഞ് നമ്മൾ വിജയിച്ചു, അപ്പോൾ ചിന്തിക്കും അയ്യോ അടുത്തം വീണ്ടും കയറി വരും, അപ്പോൾ അതിനു മുന്നേ മോഡൽ. അങ്ങനെ നമ്മുടെ ലൈഫ് ലോങ് ഒരു ഓട്ടത്തിലായിരിക്കും. മ്യൂസിക് ഒരിക്കലും മത്സരിക്കാനുള്ളതോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ വലിയ ലെജൻസിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെ താഴ്ന്നു നിന്ന് പേടിച്ച് അല്ലെങ്കിൽ ഭയങ്കര നമ്മളെ അണ്ടറിൽ നിർത്തി അങ്ങനെ വായിപ്പിക്കണം. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇത് ചേഞ്ച് ആവണം. കാരണം മ്യൂസിക് പേടിപ്പിക്കാനുള്ളതല്ല. ഇപ്പം നല്ലൊരു സിംഗറാണ്, ലോകത്ത് വളരെ ലെജൻഡറി സിംഗറാണ്. പക്ഷെ അയാൾ സിംഗർ മാത്രമാണ്, ഒരിക്കലും നമ്മുടെ റൈറ്റ്സിലോട്ടോ നമ്മളൊക്കെ ഉപരി ഒന്നുമില്ല. നമ്മുടെ ഹ്യൂമൻ വാല്യൂസിലും ഒരു ഉപരിയല്ല കല. കല നമ്മുടെ സത്യം പറഞ്ഞപ്പോൾ ഏതാണ്. ഇപ്പം ഞാൻ വലിയ ഹാർമോണിസ്റ്റാണ്, ഒരിക്കലും എൻ്റെ താഴെ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കില്ല ഏത് സാധാരണക്കാരൻ വന്നില്ലെന്നു വന്നാലും. കാരണം എനിക്ക് കല ഉണ്ടെന്നുള്ളൂ, അയാൾ മറ്റൊരു രീതിയിൽ അയാളും വലിയൊരാളായിരിക്കും. നമ്മുടെ വാല്യൂസിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ പഠിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ ഒരു അഹങ്കാരമുണ്ട്. മീൻസ് ഞാൻ എന്തോ ആയി, കാരണം മ്യൂസിക്കിൽ ഞാൻ എന്തായി കഴിഞ്ഞാൽ ഒന്നുമല്ല. കാരണം ഇതിൽ ഇന്ന് നമ്മളാണെങ്കിൽ നാളെ മറ്റൊരാളാണ്. അപ്പോൾ രണ്ട് കാര്യമാണ് മനസ്സിലാക്കേണ്ടത്, നമ്മളൊന്നുമല്ല എന്നുള്ളത് ഒന്ന്, രണ്ടാമത്തെ അഹങ്കരിക്കാനൊന്നുമില്ല എന്നുള്ളത് മ്യൂസിക്കിൽ മൂന്ന. കാരണം നമ്മളിപ്പോഴും സ്റ്റിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത് ആരോ ക്രിയേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി മാത്രമാണ്, ആരോ ചവച്ച തുപ്പേൻ്റെ ബാക്കിയാണ് ഇപ്പോഴും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഹങ്കരിക്കാനൊന്നുമില്ല രണ്ടാമത്തെ. മൂന്നാമത്തെ മത്സരിക്കരുത്, മത്സരിച്ചാൽ തോറ്റു പോകും, നിങ്ങൾക്ക് സ്ട്രെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് സത്യം.
1: സാർ താങ്ക് യു സാർ, സാറിൻ്റെ വാല്യുബിൾ ടൈം തന്നതിനും. പിന്നെ ഹാർമോണിയം എന്താണ്, എങ്ങനെയാ അത് യൂസ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാ വായിക്കേണ്ടതെന്നും, പിന്നെ ഇപ്പോൾ ഇനി വരുന്ന മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർക്കും ഇനി പഠിക്കാൻ പോകുന്ന പിള്ളേർക്കും ഒരു അഡ്വൈസ് തന്നതിന് താങ്ക് യു സാർ.
0: ഓക്കെ, ഒരുപാട് സന്തോഷം ആൻഡ് നല്ലൊരു ഇൻ്റർവ്യൂ. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നല്ല രസമായിരുന്നു. കാരണം ഞാൻ ഇങ്ങനത്തെ വാല്യുബിൾ ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ തന്നെയാണ് എന്നും സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കാരണം നമുക്കിപ്പോൾ പല ഇൻ്റർവ്യൂകളും ഞാൻ കാണാറുണ്ട്, അതൊരു പിൻസ് അതിൽ ഫൺ പാർട്ടാവും കൂടുതൽ. കാരണം ജനങ്ങളിലോട്ട് മൂല്യങ്ങൾ എത്തിക്കുന്നത് വളരെ കുറവാണെന്ന് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നു പല ഇൻ്റർവ്യൂസ് കാണുമ്പോൾ. ആൻഡ് നിങ്ങളുടെ അത് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ആൻഡ് ഐ എം സോ ഹാപ്പി ഈ ഒരു ഇൻ്റർവ്യൂ കൂടിയതിൽ. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു സാർ.

ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡിഡി കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എന്റെ ഇടം എന്റെ കൃഷിണം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കീർത്തന. ഉപ്പുവെള്ളം കയറുന്ന മണ്ണിൽ മറ്റെല്ലാ ചെടികളും കരിഞ്ഞു പോകുമ്പോൾ വെള്ളത്തിനോടൊപ്പം നെഞ്ചുവിരി ചുയർന്നു നിൽക്കുന്ന കേരളത്തിന്റെ സ്വന്തം വിസ്മയമാണ് പൊക്കാളി. നമ്മുടെ എറണാകുളം, ആലപ്പുഴ, തൃശൂർ ജില്ലകളുടെ തീരപ്രദേശങ്ങളിൽ മാത്രം കാണുന്ന ഒരു അപൂർവ കൃഷിരീതി. രാസവളങ്ങളോ കീടനാശിനികളോ ഇല്ലാതെ പ്രകൃതി ഒരുക്കുന്ന ഫലഭൂഷ്ടിയിൽ മാത്രം വിളയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ജൈവനെല്ലിൽ ഒന്ന്.
1: നമസ്കാരം ചേട്ടാ.
2: നമസ്കാരം.
1: ചേട്ടന്റെ പേരെന്താ?
2: പേര് പുരുഷോത്തമൻ.
1: ഇപ്പൊ ഈ പൊക്കാളി കൃഷി ഇപ്പോൾ ലഭ്യമായ ഏറ്റവും മികച്ചതും വിളവ് തരുന്നതുമായ വിത്ത് ഇനങ്ങൾ ഏതൊക്കെയാണ്?
2: പൊക്കാളി, പൊക്കാളി രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് സാധാ പൊക്കാളി ഉണ്ട്, പിന്നെ ഒരു വയറ്റിലെ ടെൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പൊക്കാളിയും കൂടി വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ രണ്ട് സൈസുള്ള പൊക്കാളി എനിക്ക് അറിയാം.
1: ഇതിൽ ഏതാ മികച്ചത്?
2: മികച്ചെന്ന് പറയാൻ നാടൻ പൊക്കാളി തന്നെ, നാടൻ പൊക്കാളി.
1: ഇപ്പൊ വിത്തുകൾ കൃഷിഭവൻ വഴി സബ്സിഡി കൂടി ലഭ്യമാണോ? എവിടെ നിന്നും ഗുണമേന്മയുള്ള വിത്തുകൾ ഇപ്പൊ വാങ്ങാൻ സാധിക്കുക?
2: നമുക്കിപ്പോ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മൾക്ക് നാട്ടില് നമ്മൾ കൃഷി ചെയ്യുന്ന വിത്തുണ്ട്. പിന്നെ ഇല്ലാ വരുമ്പോ നമ്മള് കൃഷിഭവൻ മുഖാന്തരം ബന്ധപ്പെട്ടിട്ട് നമ്മൾ അങ്ങനെ വാങ്ങിക്കാറുണ്ട്.
1: സബ്സിഡി ഉണ്ടോ?
2: സബ്സിഡി കിട്ടും.
1: ഇപ്പൊ വിത്ത് മുളപ്പിക്കുന്നതിനും പാകുന്നതിനും മുമ്പ് ചെയ്യേണ്ട പ്രത്യേകത വിത്ത് പരിശോധന മാർഗങ്ങളും ഉണ്ട്. ഇപ്പൊ വിത്തൊക്കെ വിതയ്ക്കുന്നതിന് മുമ്പ് വിത്ത് ഇങ്ങനെ നല്ലതാണോ നോക്കുന്നതിന്റെ പ്രത്യേക മാർഗങ്ങളുണ്ടോ?
2: അതായത് ഇപ്പൊ വിത്തിനെ സംബന്ധിച്ച് നമ്മള് വിത്ത് നമ്മള് കൊയ്ത് കഴിഞ്ഞിട്ട് കറ്റമെതിച്ചതിന്റെ വിത്ത് എടുക്കുമല്ലോ. അപ്പൊ ഈ വിത്ത് എടുക്കുന്ന വെച്ചാൽ നമ്മൾ ശരിക്കും അതിന്റെ തലനിൽ

0: അതായത് ഏറ്റവും ക്വാളിറ്റിയുള്ള നെല്ലാണ് നമ്മൾ വിത്തിനായിട്ട് എടുക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം നമ്മൾ വിതച്ച് അത് മെതിച്ചിട്ട് നമ്മളത് പിന്നെ പേറ്റി ഉണക്കി, ഉണക്കുക എന്ന് വെച്ചാൽ നമ്മൾ ചണച്ചാക്കിൽ വേണം ഉണക്കാനായിട്ട്. ചണച്ചാക്കിൽ ഇട്ടു ഉണക്കി അതിൻ്റെ ഒരു പാകമുണ്ട്, ആ പാകത്തിന് നമ്മൾ ഉണക്കിയെടുക്കണം. ഒരുപാട് ഉണങ്ങി പോകാൻ പാടില്ല, അത് കനത്തിൽ ഇട്ട് വേണം നമ്മളത്, ചെറിയ ചൂടുള്ള സ്ഥലത്ത് വെച്ച് അങ്ങനെ വേണം നമ്മളത് പിന്നെ ഉണക്കിയെടുക്കാനായിട്ട്. അത് ഉണക്കി കഴിഞ്ഞിട്ട് നമ്മളത് പേറ്റി അത് സൂക്ഷിച്ച് വെക്കണം. അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മൾ ഇത് വിതക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിത് ഈ മീനം മേടം മാസം എന്ന് പറയാം, കുംഭം മീനം മേടം, ഈ മൂന്ന് മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ, അതായത് നല്ല മഞ്ഞുള്ള സമയത്ത് നമ്മൾ മഞ്ഞത്തെടുത്തിടും, മഞ്ഞ് കൊള്ളിക്കണം ഇത്. അപ്പം മഞ്ഞ് കൊള്ളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിത്ത് നമുക്ക് നല്ല ഒരു ഇതായിരിക്കും, മനസ്സിലായി? അപ്പം ആ വിത്താണ് നമ്മൾ ശരിക്കും ഇതിനു വേണ്ടി തയ്യാറാക്കി പിന്നെ വിതക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളുടെ ഈ ഇതിന്റെ വിത രീതി എന്ന് പറയുന്നത്, നമ്മൾ മാർച്ച് 31 മുമ്പ് തന്നെ നമ്മൾ വെള്ളം വറ്റിച്ച് പാടശേഖരം ഒരുക്കി അത് വാരം പോലെ കോരണം, അല്ലെങ്കിൽ കണ്ണി പോലെ കോരണം. അങ്ങനെ കോരിയിട്ട് നമ്മൾ കുമ്പത്തിലെ കാറ്റ് കൊള്ളണം എന്നുള്ള, ശരിക്കും ഇത് നല്ല ഉണങ്ങണം, നല്ല ഡ്രൈ ആകണം ഈ ചെടി. അങ്ങനെ നല്ല ഡ്രൈ ആയി കഴിയുമ്പോൾ ഇത് കുമ്പത്തിലൊരു കാറ്റടിക്കും, ആ കാറ്റ് കൊണ്ട് ഇത് ശരിക്കും പൊടിയും, തനിയെ പൊടി. അങ്ങനെ തനിയെ പൊടിഞ്ഞു കഴിഞ്ഞിട്ട് ഇടവത്തിൽ മഴ പെയ്യും, ആ ഇടവത്തിൽ മഴ പെയ്ത് കുറച്ച് ഇത് ഒരു നനവ് വരും. അങ്ങനെ ആ നനവ് വന്നു കഴിഞ്ഞതിന് ശേഷം അത് അവിടെ കിടന്ന് പിന്നെ ഇടം കഴിഞ്ഞ് മിഥുനത്തിൽ നമ്മൾ നല്ല മഴ കിട്ടുന്നൊരു സമയമുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇവിടെയൊക്കെ ഇപ്പൊ നമ്മളെ ഇവിടത്തെ സംബന്ധിച്ച് നമ്മളുടെ ഉപ്പ് പ്രദേശമാണ്, ഇവിടെ ഉപ്പുള്ള പ്രദേശമാണ്. അപ്പൊ ഈ ഉപ്പുള്ള പ്രദേശത്ത് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാല് മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ പാടം വറ്റിച്ചിട്ട് ഇത് ഇങ്ങനെ ഒരുക്കുമല്ലോ, ഒരുക്കിയതിന് ശേഷം നമ്മൾ കെട്ടി നിർത്തും, വെള്ളം പുറത്തേക്ക് പോകാത്ത രീതിയിൽ കെട്ടി നിർത്തും. കെട്ടി നിർത്തിയിട്ട് ഈ വെള്ളം ശരിക്കും നമ്മൾ മഴ പെയ്ത് ഈ വാരം കോരിയ വാരം അല്ലെ കണ്ണി കൂമ്പൽ ഇത് ശരിക്കും ഈ വെള്ളം കൊണ്ട് മൂടും. അങ്ങനെ മൂടിക്കഴിഞ്ഞൊരു 3-4 ദിവസം കഴിയുമ്പോൾ ഈ വെള്ളം പുറത്തേക്ക് തുറന്നു വിടും. അതിനിട്ട് വീണ്ടും അടുത്തൊരു മഴക്ക് വീണ്ടും കെട്ടി നിർത്തും. കെട്ടി നിർത്തി കഴിഞ്ഞിട്ട് ഇത് വീണ്ടും നമ്മൾ 3-4 ദിവസം കഴിഞ്ഞ് ഇത് ഈ വാരത്തിന് മുകളിൽ വരുന്ന സമയത്ത് 3-4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തുറന്നു. അങ്ങനെ 3-ാമത്തെ മഴയ്ക്ക് ഇത് നല്ല ഉപ്പൊക്കെ പോയിട്ട് നല്ല രീതിയിലാകും. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്താണ് നമ്മൾ ശരിക്കും വിതക്കുന്നത്. എന്ന് വെച്ചാല് നമ്മള് 15 അതാണ് ശരിക്കുള്ള 15 അതായത് നമ്മുടെ പറയണെങ്കിൽ നമ്മുടെ ഈ ഒരേ പക്കം ഉണ്ടല്ലോ, ഈ പക്കത്തിനനുസരിച്ചിട്ടാണ് നമ്മളിത് ഞാറ്റുവേല, ആ ഞാറ്റുവേല സമയത്താണ് നമ്മൾ ഇത് വിതക്കേണ്ടത്. അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഞാറ്റുവേല സമയത്ത് തിരുവാതിര ഞാറ്റുവേല എന്നൊക്കെ പറയല്ലേ, അതുപോലത്തെ ആ ഞാറ്റുവേലയ്ക്കാണ് ശരിക്കും നമ്മളിത് വിതക്കേണ്ടത്. അപ്പൊ അങ്ങനെ വിതക്കുമ്പോൾ ആ പക്കം നമുക്ക് ശരിക്കും ഒത്തു കിട്ടും, അപ്പൊ അത് നല്ല കരുത്തായിരിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ വിത്ത് വിതയ്ക്കുന്നത്. പിന്നെ ഈ വിത്ത് വിതക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത് വിത്ത് കെട്ടുന്നൊരു രീതിയുണ്ട്. വിത്ത് കെട്ടുന്ന വെച്ചാല് നമ്മൾ ഈ വിത്ത് പാകമായ വിത്ത് നമ്മൾ മഴ പെയ്ത് ഒരുക്കി നിലവെല്ലാം ഒരുക്കിയതിന് ശേഷം നമ്മൾ ഒരു 12 മണിക്കൂർ നമ്മൾ വിത്ത് വെള്ളത്തിൽ കുതിർത്തു പോകും. 12 മണിക്കൂർ എന്ന് പറയുമ്പോൾ 12 നാഴിക എന്നൊക്കെയാണ് പഴയ പഴമക്കാർ പറഞ്ഞത്, 12 നാഴിക. ആ 12 മണിക്കൂർ നമ്മൾ വിത്ത് വെള്ളത്തിയിടുന്നു. എന്ന് വെച്ചാൽ ഇന്ന് രാത്രി നമ്മൾ ഒരു 6 മണിക്ക് വെള്ളത്തിലിടുകയാണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഈ 6 മണിക്ക് തന്നെ ഇത് വാരി അതിന്റെ വെള്ളം തുകർന്ന് പോകത്തക്ക രീതിയിൽ അങ്ങനെ വെക്കണം. വെച്ചതിന് ശേഷം നമ്മൾ കൊട്ട മുടഞ്ഞിട്ട് ഈ കൊട്ടയിൽ തേക്കലൊക്കെ വെച്ചിട്ട് കൊട്ടയിൽ വെച്ചിട്ട് അത് കെട്ടി അത് നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് മഴവെള്ള സ്ഥലത്ത് എടുത്തു വെക്കും. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി വെക്കണം. അത് ഒരു 12 മണിക്കൂർ കൂടി മുക്കണം. 12 മണിക്കൂർ മുക്കി നമ്മൾ കരയിലെടുത്ത് വെള്ളം തോർന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ എടുത്ത് വെച്ചേക്കണം. അപ്പൊ അത് കഴിഞ്ഞ ഒരു 2-3 ദിവസം ആകുമ്പോൾ ഇതെല്ലാം പരുവമായി മുളച്ചിരിക്കും. ആ വിത്ത് നമ്മൾക്ക് വിതക്കാൻ കഴിയും.
1: ഈ പൊക്കാളി കൃഷി തുടങ്ങുന്നതിന് മുമ്പ് നിലം എങ്ങനെയാണ് ഒരുക്കേണ്ടത്? ചെളി കൂട്ടുന്നതിലും അത് നിയന്ത്രിക്കുന്നതിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാല് നമ്മള് ശരിക്കും 31 മുമ്പ് തന്നെ നമ്മള് ഡ്രൈ ആക്കണം നിലം, ശരിക്കും ഉണക്കണം. അങ്ങനെ ഉണങ്ങി ശരിക്കും ഡ്രൈ ആയി കഴിഞ്ഞിട്ട് വേണം നമ്മൾ കിളക്കാൻ, വാരം അല്ലെങ്കിൽ കണ്ണി ഇങ്ങനെ കോരാൻ വേണ്ടി. അതല്ലെങ്കിൽ നിരത്തിയും വിതക്കാം. പക്ഷെ ഏറ്റവും നല്ലത് നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ എന്ന് പറയുന്നത് നമ്മൾ വാരം കോരി നടുന്ന, കാരണം വെച്ചാല് ഈ വെള്ളക്കെട്ടിന്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ അധികരിച്ചൊരു മഴ വന്നാലും ശരിയാണ്, ഈ വാരത്തിൽ നിൽക്കുന്നതെല്ലാം അത്രയും പൊക്കത്തിലാവുമ്പോൾ ഇങ്ങനെ നിന്നോളൂ. അപ്പൊ അത്രയും പൊക്കത്തിൽ ഇങ്ങനെ വാരം കോരി നിർത്തുമ്പോൾ ഒരു വടാവിടി മഴ പെയ്ത് വെള്ളപ്പൊക്കം വന്നാലും ശരിയാണ്, നമുക്കിതിനെ സംരക്ഷിച്ച് നിർത്താൻ കഴിയും. പക്ഷെ നമ്മൾ നിരത്തി വിതയ്ക്കുകയാണെങ്കിലെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള മോട്ടർ കാര്യങ്ങളൊക്കെ സംവിധാനങ്ങൾ വേണം. പക്ഷെ അത് അധികരിച്ച മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മോട്ടറിന്ന് കംപ്ലൈൻറ്റ് വരികയും അല്ലെങ്കിൽ ഈ മോട്ടർ പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ ഇത് മൊത്തവും പോകും. അപ്പം അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പഴയ ആൾക്കാർ ഇങ്ങനെ വാരം കോരിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ, അപ്പം എത്ര വലിയ വെള്ളം വന്നാലും ശരിയാണ് നമ്മൾ അത് പിടിച്ചു നിർത്താൻ കഴിയും. അപ്പൊ ഇത്

0: ശരിക്കും ഇങ്ങനെയാണ് നമ്മൾ ഇത് ട്രൈ ആക്കി എടുക്കേണ്ടത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ കുമ്പത്തില കുമ്പക്കാറ്റ് കൊണ്ടത് തനിയെ പൊടിയണം. അങ്ങനെ തനിയെ പൊടിഞ്ഞ് വരുന്ന സമയത്ത് ചെറിയ മഴ പെയ്യും. ചെറിയ മഴ പെയ്ത ആ മഴയുടെ ഇതിൽ കൂടി വെള്ളം കെട്ടി നിന്ന് അതിൻ്റെ ആ പുളി രസമൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്കിത് വെത്ത് വതക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
1: ഈ വർഷത്തെ കാലാവസ്ഥയും മഴയുടെ ലഭ്യതയും അനുസരിച്ച് വിത്ത് അയക്കാൻ ഏറ്റവും അനുയോജ്യമായ മാസം,
0: വിത്ത് ശരിക്കും റെഡിയാക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ മാസം ജൂലൈയാണ്. ജൂലൈ മാസത്തിലാണ് നമ്മൾ സാധാരണ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും നല്ല മഴ കിട്ടുന്ന സമയമാണ്. അതായത് ഇടവപ്പാതി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മിഥുനം, മലയാളത്തിൽ പറഞ്ഞാൽ മിഥുനം മാസം എന്ന് പറഞ്ഞാൽ ജൂലൈ മാസം. ജൂലൈ ഒരു 15 നല്ല സീസണായിരിക്കും. ആ സമയത്താണ് നമ്മൾ സാധാരണ ഇവിടെ എല്ലാം വിത്ത് വിതയ്ക്കുന്ന ഒരു സമയം. അത് 28 കഴിയുമ്പോൾ ഞാറാവും. 28 കഴിയുമ്പോൾ ഇവനെ ഇപ്പം നമ്മൾ വാരത്തിൽ നടന്നാണെങ്കിൽ അതിനെ വിരിച്ച് വിരിച്ച് വെക്കാൻ കഴിയും. അപ്പോൾ 28 ആകുമ്പോൾ അത് പാകമാവും. പാകമായി കഴിഞ്ഞാൽ നമുക്കത് എല്ലാ പാടത്തെ എല്ലാ സ്ഥലങ്ങളിലേക്കും അത് വിരിച്ച് വെക്കാൻ നമുക്ക് കഴിയും.
1: ഇപ്പൊ നമ്മള് നെൽകൃഷി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പാടത്ത് ഇറങ്ങിയിട്ട് വെതറി ഇടണതാണ്. അപ്പൊ ഈ പൊക്കാളി കൃഷി എങ്ങനെയാണ്, വെതറിയിട്ട് ഇടാൻ പറ്റുമോ അതോ ഇങ്ങനെ ഓരോ ദൂരത്തിൽ ഇങ്ങനെ ഇട്ടിട്ടാണോ പോണത്?
0: പൊക്കാളി കൃഷി രണ്ടു രീതിയിൽ ചെയ്യാം. അതായത് നമ്മൾ പിന്നെ നിരത്തി വിതയ്ക്കണമെങ്കിൽ, അതായത് മൊത്തം ഇങ്ങനെ നിരത്തി വിതയ്ക്കണമെങ്കിൽ നമുക്ക് വെതറിയിടാം. അതല്ല നമ്മൾ വാരത്തിലാണെങ്കിൽ ആ വാരം നമ്മളിങ്ങനെ തൂമ്പാകൊണ്ട് ഇങ്ങനെ ചെറിയ ഇതിലിങ്ങനെ അത് ലെവലാക്കും. ലെവലാക്കിയിട്ട് ആ വാരത്തിൽ മാത്രം നമ്മളിങ്ങനെ ഇട്ടിട്ട് അങ്ങ് പോകും. അപ്പോൾ അതിൽ വാരത്തിൽ ശരിക്കും പിടിക്കും. പിടിച്ചു കഴിയുമ്പോഴാണ് 28 കഴിയുമ്പോൾ നമ്മളിത് ഇതിൽ നിന്ന് അടർത്തി എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഈ ഇതൊക്കെ തൂമ്പാകൊണ്ട് മൊത്തം ലെവലാക്കും. എന്നിട്ട് മൊത്തം പിരിച്ചു വെക്കും.
1: ഈ പൊക്കാളി പാടങ്ങളിലെ അമിതമായ ഉപ്പുരസം എങ്ങനെയാണ് നിയന്ത്രിക്കാൻ സാധിക്കുന്നത്?
0: അതായത് പൊക്കാളിപ്പാടത്തെ ഉപ്പുരസം നിയന്ത്രിക്കാനായിട്ട് ശരിക്കും ഈ പൊക്കാളിപ്പാടത്ത് ഉപ്പ് വേണം നമ്മൾ. അതായത് കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന സമയത്തുള്ള ഉപ്പ് നമ്മൾ ഈ പൊക്കാളിപ്പാടത്ത് വേണം. കാരണം അതിനാണ് നമ്മൾ അതിലൊരുപാട് ധാതു ലവണങ്ങളുണ്ട്. അപ്പം അത് ഈ ഉപ്പിൽ കിടക്കണം. അത് കാരണം അതിൽ നിന്ന് ഒരുപാട് ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കുറേ സംഭവങ്ങൾ അതിലുണ്ട്. ഉപ്പില്ലെങ്കിൽ കൃഷി ശരിയാകില്ല. അപ്പോൾ ഉപ്പ് കയറി കിടക്കണം. ഉപ്പ് കയറി കിടന്നു കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം വറ്റിച്ച് കഴിയുമ്പോൾ മഴ പെയ്യൂല. മഴ പെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഈ ഉപ്പ് പോകണം. അങ്ങനെ പിന്നെ നമുക്ക് ഇത് ഉപ്പ് നമുക്ക് ഒരിക്കലും തടഞ്ഞു നിർത്താൻ പറ്റുകയില്ല ശരിക്കും. കാരണം ഇതിന് ഉപ്പ് വേണം. ആ ഉപ്പിൻ്റെ ഇതിൽ കൂടി കുറേ ഇതിൻ്റെ ലവണാംശങ്ങളൊക്കെ ഇതിനാവശ്യമുള്ള ഇതൊക്കെ കിട്ടണം ഇതിന്. അപ്പോൾ അത് വേണം നമുക്ക് ശരിക്കും. ആ ഉപ്പ് വേണം.
1: പൊക്കാളി നെല്ലിന് സാധാരണയായി ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും കീടങ്ങളും ഏതൊക്കെയാണ്?
0: പ്രധാന കീടങ്ങൾ എന്ന് പറഞ്ഞാൽ ചായയുടെ ഒരിതുണ്ട്. പിന്നെ ഈ പുഴു, ചുട്ടപ്പുഴു എന്ന് പറയും. ചുട്ടയാകുന്ന സമയത്ത് ഇതിൽ പുഴു കയറും. പുഴു കയറിട്ടത് പിന്നെ ഇതായി പോകും. പിന്നെ നമ്മൾ ഈ ചുട്ടയായി വരുന്ന സമയത്ത് ഇടിമിന്നലുണ്ടെങ്കിൽ, ചുട്ടയായി പൊട്ടുന്നതിന് മുമ്പായിട്ട് ഇടിമിന്നലുണ്ടെങ്കിൽ വരുന്നതെല്ലാം പൊട്ടക്കതിലായി പോകും. അതിൽ ഒന്നും ഉണ്ടാകില്ല. അങ്ങനെ 2-3 കാര്യമുണ്ട് അതിൽ.
1: ഈ നെല്ല് കൊയ്തതിന് ശേഷം ചെമ്മീൻ മത്സ്യകൃഷിക്ക് മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: അതായത് നെല്ല് കൊയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ മത്സ്യകൃഷി ഞങ്ങൾക്കില്ല. പക്ഷേ മത്സ്യകൃഷി ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഈ നെല്ല് കൊയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കുറേ ചണ്ടിയും അതുപോലെ ചൂടൊക്കെ ഉണ്ടാവില്ല. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ മത്സ്യകൃഷിക്ക് അതിന് ആഹാരമായിട്ട് ഇത് എല്ലാം ഉപകാരപ്രദമാകും. അപ്പം അതുകൊണ്ടാണ് ഈ സംഭവം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ മത്സ്യം വളരുകയും ചെയ്യുള്ളൂ. കാരണം മത്സ്യത്തിന് ആ പ്രജനനത്തിനുള്ള കാര്യങ്ങളും അതുപോലെ ഇതിൻ്റെ ആഹാരവും കാര്യങ്ങളും എല്ലാം ഇതിലൂടെ കിട്ടുന്നതാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ ഈ മത്സ്യം കൂടുതൽ വളരുകയുള്ളൂ, അതിന് കൂടുതൽ ഒരു പൂർണ്ണത കിട്ടുകയുള്ളൂ.
1: നെൽകൃഷിയിൽ നിന്ന് മത്സ്യകൃഷിയിലേക്കുള്ള മാറ്റം മണ്ണിന്റെ ഫലഭൂഷ്ടതമായി എങ്ങനെ സഹായിക്കുന്നു?
0: അതായത് ഈ മത്സ്യം കയറി ഈ പറയുന്ന നെൽകൃഷിയുടെ തണ്ടൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇതിന്റെ ചുവട്ടിൽ നിന്നിട്ട് ഇത് മുട്ടയിടും. മുട്ടയിടുകയും ഇതിന്റെ ഈ കാഷ്ടങ്ങൾ, ഭക്ഷണം കഴിക്കുന്നതിന്റെ ഈ കാഷ്ടങ്ങളെല്ലാം ഈ മണ്ണിൽ ലയിച്ചു ചേരുകയാണ്. അപ്പൊ അങ്ങനെ ലയിച്ചു ചേരുമ്പോൾ ഈ മണ്ണിന് കൂടുതൽ ഫലഭൂഷ്ടത ഉണ്ടാകുകയാണ്. അങ്ങനെ അത് ഇത് മണ്ണിന് നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്.
1: പൊക്കാളി കൃഷി ചെയ്യുന്ന കർഷകർക്കായി സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായങ്ങളോ സബ്സിഡികളോ നിലവിലുണ്ടോ?
0: സബ്സിഡികളുണ്ട്. അതായത് ഒരു ഹെക്ടറിന് 10,000 കൊടുക്കുന്നതാണ്. അത് എല്ലാ കാലങ്ങളിലും അത് കൊടുക്കാറുണ്ട്. അത് നമ്മൾ ചെയ്യുന്നതനുസരിച്ചുള്ള തുക നമുക്ക് കിട്ടാറുണ്ട്.
1: ഇപ്പൊ ഇവിടെ ഈ ആശ്രമത്തിൽ എത്ര ഏക്കറിലാണ് ഈ പൊക്കാളി കൃഷി ചെയ്യുന്നത്?
0: ഇപ്പൊ ആശ്രമത്തിൽ എന്ന് പറയാൻ 20 മൊത്തം ഉണ്ടായിരുന്നു. പക്ഷെ അതിലിപ്പോ ഒരു കുറേ ഇങ്ങനെ ഈ എക്കലൊക്കെ വന്നിട്ട് ഇങ്ങനെ മൂടിപ്പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മൂടിപ്പോയി കഴിഞ്ഞിട്ട് ശരിക്കും 17.5 ഏക്കർ ഉണ്ടെങ്കിലും നമ്മൾ ശരിക്കും ഒരു 14 15 ഏക്കറിലൊക്കെ നമ്മൾ കൃഷി ചെയ്യാറുള്ളു. കാരണം വെച്ചാൽ അത്രയും ഭാഗത്ത് മാത്രമേ ആ വിളവ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉണ്ടാവുകയുള്ളു. അതിൽ കൂടുതൽ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ വിളവ് കിട്ടിയാൽ വെറുതെ നമ്മളുടെ പൈസ നഷ്ടമല്ലാതെ നമുക്കത് ലാഭത്തിൽ കൊണ്ടുവരാം.

0: കിട്ടിയത്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത.
1: അപ്പൊ ഈ പൊക്കാളി നെല്ല് കൊയ്തെടുത്തതിനു ശേഷം അത് വിറ്റയക്കാൻ കൃഷി വകുപ്പ് വഴി എന്തെങ്കിലും വിപണി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ?
0: ഇപ്പൊ കൃഷി വകുപ്പിൽ നിന്ന് പിന്നെ നമ്മളിപ്പോ ഇവിടെ പൊക്കാളി നെല്ലുണ്ടെങ്കിൽ അവര് പല ആൾക്കാരെയും കർഷകരെയും നമ്മളുടെ അടുത്തേക്ക് പറഞ്ഞു വിടാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഉള്ള വിത്തുകൾ ഉള്ളതുപോലെ നമ്മളെല്ലാ കർഷക സംഘങ്ങൾ അതുപോലെ കൃഷിക്കാരായിട്ടുള്ള ആൾക്കാർക്കെല്ലാം നമ്മളിവിടെ നിന്ന് വിപണനം ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ പൈസയും നമ്മൾക്ക് അതുപോലെ അവർ തന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് നടക്കുന്നുണ്ട് എല്ലാ കാലങ്ങളിലും.
1: പൊക്കാളി കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പണം ചിലവാകുന്നത് എന്തിനാണ്?
0: പൊക്കാളി കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പണം ചിലവാകുന്ന വെച്ചാൽ നമ്മുടെ കൂലി ചെലവ്, പണികാശ്. പണികാശ് നല്ലൊരു കാശ് വരും. കാരണം വെച്ചാൽ പണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് പൈസ കൊടുത്താൽ മതിയാണ്. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരാളുടെ തച്ചെന്ന് പറഞ്ഞാൽ 1100 രൂപ കൊടുക്കണം. 1100 രൂപ കൊടുത്തെങ്കിൽ ഇന്ന് പണികാരെ കിട്ടുള്ളൂ. പിന്നെ ഇപ്പം ഞങ്ങൾ ആശ്രമത്തിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ ഡിവോട്ടീസ് ഉണ്ട് ഇവിടെ, ആശ്രമ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി കൂട്ടമായിട്ട് ഇറങ്ങി ഞങ്ങളാൽ കഴിയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പുറത്തുനിന്ന് പണികാരെ വെച്ചിട്ട് നമ്മളത് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ആശ്രമത്തിൽ ഇവ ആ ഒരു കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ കൂടുതൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ്
1: ഇപ്പൊ ഇതിനിപ്പോ എത്ര കൃഷിക്കാര് വേണ്ടി വരും?
0: അതായത് 1 ഏക്കറിന് 15 പേരുടെ കൂലി ചെലവ് വരും. 15 ആണുങ്ങളുടെ കൂലി ചെലവ് വരും. അതായത് മൊത്തത്തിൽ ഇത് നെൽക്കതിരാകുന്നത് വരെയുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു, 6 സ്ത്രീകളുടെ ചെലവും വരും. അപ്പോൾ ഒരു ആളെന്ന് പറയുമ്പോൾ ആണുങ്ങൾക്ക് 1100 രൂപ വെച്ച് കൊടുക്കണം 15 പേരുടെ ചെലവ് വരും 1 ഏക്കറിന്. 6 സ്ത്രീകളും വേണ്ടി വരും പണിക്ക്. അവർക്ക് 600 രൂപയാണ് ഇപ്പൊ കൂലി കൊടുക്കുന്നത്.
1: ഇപ്പൊ നമ്മുടെ സാധാരണ നമ്മള് നെല്ല് വാങ്ങണ പോലെ അരി വാങ്ങുന്ന പോലെ ഈ പൊക്കാളി അരി വാങ്ങുമ്പോൾ ഇതിന് റേറ്റ് കൂടുന്നുണ്ട്. കാരണം എന്താണ് ഇതിന്റെ?
0: കാരണം അതിന്റെ കൂലി ചെലവ് തന്നെയാണ്. കാരണം ഇത് ശരിക്കും എന്ന് വെച്ചാൽ നല്ല കൂലി ചെലവുണ്ട് ഇതിനെ. ആ കൂലി ചെലവിൽ നമ്മൾ ഇത് കൃഷി ചെയ്ത് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റേറ്റ് കൂടും. കാരണം ഇത് മറ്റ് കൃത്രിമമൊന്നും ഇല്ലല്ലോ, ഒറിജിനലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ള അതിൻ്റെ വില നെല്ലിന് കൊടുക്കേണ്ടി വരും.
1: ഇനിയിപ്പോൾ ഈ പൊക്കാളി കൃഷിൻ്റെ വിളവെടുപ്പ് കാലം എപ്പോഴാണ് വരുന്നത്?
0: പൊക്കാളി കൃഷിയുടെ വിളവെടുപ്പ് എന്ന് പറയണത്, അതായത് ഇതിൻ്റെ വിളവ് ആകുന്ന വെച്ചാൽ 120 ദിവസമാണിത്. അതായത് നമ്മൾ വിതച്ച് 120 ദിവസം കൊണ്ട് ഇതിൻ്റെ വിളവെടുക്കാം. കാരണം വെച്ചാൽ 120 ദിവസം ഇത് കൊയ്യാറാകും, അതിൻ്റെ വിളവ് നല്ല രീതിയിൽ കിട്ടും.
1: ഈ 120 ദിവസം നമ്മൾ ഓരോരോ ദിവസം പോയി നോക്കണോ ഇത്?
0: ആ ഓരോ ദിവസം നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം അതല്ലെങ്കിൽ ഇതിന് ചായയുടെ ഇത് പ്രശ്നം വരുന്നുണ്ട്, പുഴുവിൻ്റെ പ്രശ്നം വരുന്നുണ്ട്, എന്നൊക്കെയെല്ലാം നമ്മൾ നോക്കണം. പിന്നെ ഇതിൻ്റെ ഈ വേലിയേറ്റം വേലിയിറക്കൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ കണ്ടിന്യൂ ആയിട്ട് ഇതിനാവശ്യമുള്ള രീതിയിലൊക്കെ കയറ്റി ഇറക്കിയൊക്കെ ഇങ്ങനെ നിർത്തണം. അപ്പോൾ ഈ വെള്ളമൊക്കെ ശരിക്കും നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം.
1: ഇതിനെങ്ങനെയാണ്, നമ്മൾ സാധാരണ വളമാണ് ഉപയോഗിക്കുന്നത്, അത് നമുക്ക് ഓർഗാനിക് ആയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്?
0: അതായത് നമ്മളുടെ പൊക്കാളി കൃഷിയെ സംബന്ധിച്ച്, നമ്മളെ ഇവിടത്തെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതായത് ഈ ഉപ്പിൻ്റെ അംശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം ഈ ഉപ്പും അതുപോലെ തന്നെ ഈ കായൽ നിന്നുള്ള എക്കൽ കയറുന്നുണ്ട് ഇങ്ങോട്ട്. നമ്മൾ ഈ കൃഷി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തം തുറന്നിടിക്കണം. അപ്പം ഈ കായലിൽ നിന്നുള്ള എക്കലും ഇതിനാവശ്യമായിട്ടുള്ള വളങ്ങളും എല്ലാം ഈ പാടത്തേക്ക് കയറിക്കൊണ്ടിരിക്കും. അപ്പം ഇതിന് നമ്മൾ പ്രത്യേകിച്ചെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഞങ്ങൾ വളങ്ങൾ ഞങ്ങൾ ഇടാറില്ല. കാരണം നമുക്ക് ഇത് മാത്രം മതി. ഈ ഇതിൽ നിന്ന് വരുന്ന ആ ലവണാംശങ്ങളും അതുപോലെ തന്നെ ഈ എക്കൽ നിന്നും വരുന്നിട്ടുള്ള ഇതിനാവശ്യമായിട്ടുള്ള ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സകല കാര്യങ്ങളും അതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പ്രത്യേകിച്ച് ഇതിന് വളം ഇടേണ്ട കാര്യമില്ല.
1: എന്റെ ഇടം എന്റെ കൃഷിയിടം എന്ന പ്രോഗ്രാമിൽ പൊക്കാളി കൃഷിയുടെ അനുഭവങ്ങൾ പങ്കുവച്ച് ഇതുവരെ കൂടി ഉണ്ടായിരുന്നതിന് നന്ദി.

സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: ആറുമാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട പോഷണം എന്തൊക്കെയാണെന്നറിയാം. സംസാരിക്കുന്നത് ഡോക്ടർ രഞ്ജിനി BA.
2: ആറുമാസം പൂർത്തിയായതിനു ശേഷം നമുക്ക് കുഞ്ഞിന് സെമി സോളിഡ് ഫുഡുകൾ കൊടുക്കാം. അതായത് ആദ്യം കുറുക്ക്, നമുക്ക് റാഗിയുണ്ട്, ഈവൻ കഞ്ഞി, അങ്ങനത്തെ സാധനങ്ങള് കുക്ക് ചെയ്ത്, പാലില് കുക്ക് ചെയ്യണം എന്നല്ല, വെള്ളം, അതിൽ നമുക്ക് മധുരത്തിന് പനം കൽക്കണ്ടോ ശർക്കരയോ യൂസ് ചെയ്യാം. അപ്പൊ ആദ്യം ആഹാരം കൊടുക്കുമ്പോ ഒരു ഒരു ടൈപ്പ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമുക്കറിയില്ല കുഞ്ഞിന്റെ വയറ് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്ന് അറിയത്തില്ല. അപ്പൊ ആദ്യം കഞ്ഞിയാണെങ്കിൽ കഞ്ഞി, അതല്ലെങ്കിൽ റാഗി കുറുക്കാണെങ്കിൽ അത്.

ആദ്യത്തെ ദിവസങ്ങളിൽ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ലിക്വിഡ് ആയിട്ട് സോൾഡ് ആക്കേണ്ട, കുറച്ച് ബ്രസ്റ്റ് മിൽക്കിൽ നിന്നും കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ള ഒരു പരുവത്തിൽ അത് കുറുക്കിയിട്ട് ആദ്യം ഒന്ന് രണ്ട് സ്പൂൺ മാത്രം കൊടുത്ത് നോക്കുക. അതിനുശേഷമാണ് നമ്മൾ കുഞ്ഞ് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ അളവ് കുറച്ച് കൂട്ടാം. പിന്നെ അടുത്ത ആഴ്ച വേറൊരു ഫുഡ് നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ ഗ്രാജുവലി ഗ്രാജുവലി ആണ് കുഞ്ഞുങ്ങൾക്ക് മറ്റാഹാര മാസത്തിന് ശേഷം മറ്റാഹാര സാധനങ്ങൾ കൊടുത്തു തുടങ്ങേണ്ടത്.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: എന്ന അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും ആയിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞുകൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായ നമ്മളെന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടേത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താൽപര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
4: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിഗരറ്റ്. ഓക്കെ, വെക്കം.
1: ഇത് പെൺമൈ പേസിടും,
0: മീസൈ

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: നല്ലതായിട്ട് കുസ്തി പിടിക്കണേ.
1: ഓഹോ, ഇവിടെ വിളിച്ചിരുന്ന് പേരക്കൊക്കെ തിന്നാണല്ലേ. ഈ പേരക്ക നല്ല മധുരമുണ്ട്.
0: എല്ലാരും പറയുന്നുണ്ട്.

0: എന്താ നിർത്തി കളഞ്ഞത്? ശോഭ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, പാടൂ.
1: അയ്യോ, എനിക്ക് പാടാനൊന്നും അറിയില്ല.
0: ഇത്ര നാണിക്കാൻ എന്തിരിക്കുന്നു, ഇവിടെ ആരുമില്ലല്ലോ. പാടൂ, നല്ല ശബ്ദം.
1: അയ്യോ, ഞാൻ
0: സാളെ പാടൂ പ്ലീസ്.
1: ഇല്ല, എനിക്ക് പാടാനറിയില്ല.
0: ഏയ്, കം ഓൺ പ്ലീസ്.

0: ഡോക്ടർ ലിസ തോമസ്, സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ, സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ, കോതമംഗലം.
1: പിന്നെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും, കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. അതുമാത്രമല്ല, എളുപ്പം ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM സൗഖ്യം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഹൃദ്യമായ അല്ലെങ്കിൽ ഹൃദയപൂർവ്വം, ഇങ്ങനെയുള്ള പദങ്ങള് നമ്മളെപ്പോഴും ഒരു സ്നേഹത്തിന്റെ ഭാഷയിലൊക്കെ പറയുന്നതാണ്. അപ്പൊ ഈ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് നമ്മൾ ഇന്ന് സൗഖ്യം പരിപാടിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളോടൊപ്പമുള്ളത് ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടർ സജീഷ് എം ആണ്. കാർഡിയോളജി സ്പെഷ്യലിസ്റ്റ് ആണ് അദ്ദേഹം. ഏറെ സ്നേഹത്തോടെ സൗഖ്യം പരിപാടിയിലേക്ക് സാറിന് സ്വാഗതം ചെയ്യുന്നു.
1: നന്ദി
0: സാർ. ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോ പറയും മനുഷ്യന്മാര് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയും ഹൃദയം നല്ല ഹൃദയമുള്ള ആള് എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ട്. അപ്പൊ ആ ഒരു വിശേഷണം നമ്മൾ ആരോഗ്യപരമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ഒരു നല്ല ഹൃദയമുള്ള ആളെന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
1: പൊതുവെ സാഹിത്യപരമായിട്ട് ഹൃദയപൂർവ്വം എന്ന് പറയുന്നതിന് പിന്നെ നമ്മൾ ആത്മാർത്ഥമായി എന്ന അർത്ഥത്തിലാണ് പറയാറ്. സത്യത്തിൽ മനസ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് ഹൃദയത്തെ എപ്പോഴും മനഃശാസ്ത്ര ചികിത്സകരും സാഹിത്യകാരന്മാരൊക്കെ പറയാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ സത്യത്തിൽ ഹൃദയത്തിനകത്ത് മനസ്സിന് വലിയ സ്ഥാനമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു കാര്യത്തിനോട് കൂടുതൽ നമ്മൾ തീവ്രമായി അതിൽ ഇടപെടുമ്പോൾ അത് ഹൃദയം കൊണ്ട് ചെയ്യുക എന്ന് പറയുന്ന പോലെ നമ്മൾ എപ്പോഴും പ്രയോഗിക്കാറുണ്ട്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഹൃദയം എന്നുള്ളതാണ്. കാരണം മറ്റേത് അവയവത്തിനും എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമുക്ക് ചികിത്സിക്കാനൊക്കെ കുറച്ച് സമയം കിട്ടും. ഹൃദയത്തിന് ഗുരുതരമായ ഒരു അസുഖം വന്നാൽ ജീവാപായം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് പെട്ടെന്ന് തന്നെ നമ്മൾ ചികിത്സ കൊടുത്തിട്ടില്ലെങ്കിൽ വളരെ വളരെ അപകടമാണ്. ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ നല്ല ഹൃദയം ആവശ്യമാണെന്ന് എപ്പോഴും പറയുന്നത്. അത് മെഡിക്കൽ സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ഹൃദയം എന്നത് ഹെൽത്തി ഹാർട്ട് എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വളരെ സുപ്രധാനം തന്നെയാണ്. ഒറ്റ ബീറ്റ് പോലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത അത്രയും സൂക്ഷ്മമായും തീവ്രമായും നമ്മൾ ഹൃദയ പരിചരണം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഹൃദയത്തിന് വരുന്ന ഏറ്റവും നിസ്സാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്, ചികിത്സിക്കേണ്ടതുണ്ട്, അതിന്റെ ആരോഗ്യം നമ്മൾ വീണ്ടെടുക്കേണ്ടതുണ്ട്.
0: ഓക്കെ സർ, ഇപ്പൊ ഹൃദയത്തിന് ഇഷ്ടമുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഭക്ഷണം, നമ്മളെപ്പോഴും ഭക്ഷണം റിലേറ്റ് ചെയ്ത് പറയും ഇത് കഴിക്കരുത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഹൃദയത്തിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ ഇഷ്ടമില്ലാത്തത് എന്താണ്?
1: പൊതുവെ ഭക്ഷണശീലങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് നേരിട്ട് ബാധിക്കാറുണ്ടല്ലോ, പ്രത്യേകിച്ചും ഹൃദ്രോഗങ്ങളെ. അപ്പോൾ ഹൃദ്രോഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുന്ന അസുഖങ്ങളുടെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് നമ്മുടെ ആരോഗ്യശീലങ്ങളുണ്ട്, ആരോഗ്യശീലങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. ഉദാഹരണത്തിന് കൊളസ്ട്രോൾ, എപ്പോഴും ആദ്യം പറയുന്ന ഒരു വാക്കാണ് നമ്മൾ കൊളസ്ട്രോൾ കൂടുതലുണ്ടെങ്കിൽ ഹൃദ്രോഗം വരും. ഡിസ്ലിപ്പിഡീമിയ എന്ന് നമ്മൾ വിളിക്കുന്ന ചീത്ത കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥ, ട്രൈഗ്ലിസറൈഡ് കൂടുന്ന അവസ്ഥ, അതൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ നേരിട്ട് അത് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൊളസ്ട്രോൾ ജന്യമായ അസുഖങ്ങൾ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ജന്യമായ ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ വേണം ഉപയോഗിക്കാൻ. ഉദാഹരണത്തിന് ഇപ്പോൾ എപ്പോഴും പറയും നമ്മൾ ഫാറ്റി ഫുഡ്, അതേപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളുള്ള ഫുഡുകൾ, പിന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, ഇതിലൊക്കെ കൊളസ്ട്രോൾ കൂടുതൽ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ ഡയബറ്റീസ് ഒരു പ്രധാന കാരണമാണ് ഹൃദ്രോഗങ്ങൾക്ക്. ഡയബറ്റീസിന് പ്രമേഹത്തിന് കാരണമാവുന്ന ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. ഡയറക്റ്റ് ആയിട്ടുള്ള ഷുഗേഴ്സ്, ആഡഡ് ഷുഗേഴ്സ്, ഒരുപാട് മധുരം അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ, എയറേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് നമ്മൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ പറയുന്ന പാനീയങ്ങൾ, പിന്നെ ബേക്കറി ഐറ്റംസ്, കേക്കുകൾ, അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ, ഇതൊക്കെ ഒരുപാട് കഴിക്കുന്നത് പ്രമേഹം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് അത്തരം സാധ്യതകളും കൂടെ ഉള്ള ആളുകളാണെങ്കിൽ, ഉദാഹരണത്തിന് പാരന്റ്സിന് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് നമുക്കറിയാലോ. അത്തരം ആളുകൾ നേരത്തെ തന്നെ ഭക്ഷണശീലങ്ങളിൽ ചെറിയ മാറ്റം വരുത്തുന്നത് പ്രമേഹത്തിന് തടയാൻ പറ്റും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഹൃദ്രോഗങ്ങൾക്കുണ്ടത് രക്തസമ്മർദ്ദമാണ്. രക്തസമ്മർദ്ദം കൂട്ടാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, എപ്പോഴും ഈ ഡയറ്റിൽ സോഡിയം ഇൻടേക്ക് കൂടുമ്പം ഹൈപ്പർ ടെൻഷൻ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് കൂടുതൽ ഇപ്പൊ സോഡിയം കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായിട്ടുള്ള പിക്കിള്, പപ്പടം, അതല്ലെങ്കിൽ

0: പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ഈ രക്തസമ്മർദ്ദത്തിന് ഭക്ഷണം മാത്രമല്ല നമ്മുടെ ശീലങ്ങളും കൂടെ പ്രധാനമാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ സ്ട്രെസ്സുകള്, പിന്നെ ഉറക്കമില്ലായ്മകള്, ഇതൊക്കെ രക്തസമ്മർദ്ദം കൂടാനുള്ള സാധ്യത. അപ്പൊ ഭക്ഷണത്തോടൊപ്പം തന്നെ അതും പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ കൊളസ്ട്രോള്, രക്തസമ്മർദ്ദം, പ്രമേഹം, ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ ആവശ്യമായ ഭക്ഷണശീലങ്ങളാണ് എപ്പോഴും ഹൃദയത്തിനനുസരിച്ചുള്ള ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ അത് ഹൃദയത്തിനെ ആരോഗ്യകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും അതേസമയം മറ്റു എല്ലാ അവയവങ്ങളും, ഇപ്പം തലച്ചോറിന് വരുന്ന സ്ട്രോക്കിനും ഇതേ കാരണങ്ങൾ തന്നെയാണ്. അപ്പോ സ്ട്രോക്കിനും ഒക്കെ തടയാൻ ഇത്തരം ഭക്ഷണശീലങ്ങൾ നമുക്ക് സഹായിക്കാറുണ്ട്.
1: ഓക്കെ സർ, അപ്പം ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്നുള്ളതിന്റെ ഒരു സെപ്പറേഷൻ ഉണ്ടോ? ഹൃദയരോഗത്തിന്
0: നമ്മളെ കണക്കുകൾ കാണിക്കുന്നത് പുരുഷന്മാരിൽ പൊതുവെ ഹൃദയരോഗം വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കാണിക്കാറുണ്ട്. പ്രത്യേകിച്ചും യങ് ആയിട്ടുള്ള പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാൾ കൂടുതൽ ഹൃദയരോഗം വരാനുള്ള. അതിന്റെ കാരണങ്ങൾ പലതാവാം, പക്ഷെ ഒരു ഒരു ഒരു സ്റ്റഡി ഗ്ലോബലി നടത്തിയിട്ടുള്ളതില് നമ്പർ കൂടുതൽ പുരുഷന്മാർക്കായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ശീലങ്ങൾ എപ്പോഴും ഒരു കാരണമാണല്ലോ. അപ്പം നമ്മുടെ ഹാബിറ്റ്സിൽ ഈ ഹൃദയത്തിന് അസുഖം ഉണ്ടാക്കാൻ ആവശ്യമായ ശീലങ്ങളുള്ള ആളുകൾ ആരാണെങ്കിലും അത് ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ തന്നെ ഹൃദയരോഗം ഉണ്ടാക്കും.
1: ഉദാഹരണത്തിന്
0: ആൽക്കഹോള്, പുകവലി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, സ്മോക്കിങ്, അത് വെറും ഇപ്പം സിഗരറ്റ് ബീഡി മാത്രമല്ല, ഇപ്പോഴത്തെ ഈ വേപ്പിംഗ് പരിപാടികളൊക്കെ, ഈ എല്ലാ തരത്തിലുള്ള ശീലങ്ങളും നേരിട്ട് ഹൃദയത്തെയും ശ്വാസകോശത്തെയും, പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ലിവറിനെയും തലച്ചോറിനെയൊക്കെ ബാധിക്കുന്നുണ്ട്.
1: ഓക്കെ സർ, പിന്നെ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോ ഓയിൽ യൂസേജ്, ഇപ്പം വിവിധ തരം ഈ കുക്കിംഗ് ഓയിലുകളൊക്കെ ലഭ്യമാണ്, എണ്ണയിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏതെണ്ണയായിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ നല്ലതെന്നുള്ളത്?
0: ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, കാരണം നമുക്ക് എണ്ണ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. അതേസമയം ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ നമുക്ക് ആവശ്യമാണ്. ഉദാഹരണത്തിന് പിന്നെ നമ്മുടെ പല ഓയിലും, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും പ്രശ്നം വരുന്നത്.
1: ചൂടാക്കി
0: റീസൈക്കിൾ ചെയ്ത് രണ്ടാമത് അത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളായി മാറും, പിന്നെ അങ്ങനെ അത് നേരിട്ട് കൊളസ്ട്രോളും ഹൃദ്രോഗമൊക്കെ ഉണ്ടാക്കും. അതേസമയം മറ്റ് ഓയിലുകൾ വളരെ മിതമായ അളവിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഈ ഭക്ഷണത്തിന് പാകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ സസ്യജന്യങ്ങളായിട്ടുള്ള ഓയിലുകളും കുറച്ചും കൂടെ സേഫാണ്. പക്ഷെ അളവ് കുറയ്ക്കുകയും അത് അതിന്റെ റീസൈക്ലിംഗ് ഒഴിവാക്കുകയും ചെയ്താൽ വലിയ കുഴപ്പമില്ല.
1: എന്താണെങ്കിലും അമിതമായിട്ട്
0: വറുത്തതും പരിച്ചതും നോക്കുമ്പോൾ നമ്മൾ എളുപ്പത്തിൽ പറയുമ്പോൾ തന്നെ അതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, ഒരേ എണ്ണ തന്നെ പിന്നെയും പിന്നെ ഉപയോഗിക്കുകയാണ് ഏറ്റവും അപകടകരം. അത് അതുകൊണ്ടാണ് പലപ്പോഴും ഈ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ അപകടം കൂടുതലാന്ന് പറയുന്നത്. കാരണം വീട്ടിൽ നമ്മളത് ശ്രദ്ധിക്കും, പുറത്ത് നമുക്ക് അറിയില്ലല്ലോ ഇത് എന്ത് തരം ഓയിലാണ് ഉപയോഗിക്കുന്നത് അറിയില്ലല്ലോ.
1: പിന്നെ ഇപ്പൊ നമ്മള് മാധ്യമങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ എല്ലാരും പറയുന്ന കാര്യം തന്നെയാണ്, ഈ കുഴഞ്ഞു വീണുള്ള മരണം അല്ലെങ്കിൽ ചെറുപ്പക്കാരില് കൂടുതലായിട്ട് കാണുന്ന എണ്ണ എടുക്കുമ്പം അയ്യോ ഇത്ര പെട്ടെന്ന് പോയല്ലോ എന്നുള്ള ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള മരണങ്ങളൊക്കെ സംഭവിക്കുന്നത്, അത് ആക്ച്വലി റീസൺ എന്തായിരിക്കും സർ?
0: കുഴഞ്ഞു വീണിട്ടുള്ള മരണം എല്ലാ കാലത്തും ഉണ്ട്. ഈ അടുത്ത കാലത്ത് കൂടുതലാണോ എന്ന് വെച്ചാൽ നമ്മൾ അറിയുന്നത് ചിലപ്പോൾ കൂടുതലായിരിക്കും. കാരണം സാമൂഹ്യ മാധ്യമങ്ങളും എല്ലാവരുടെയും ഫോണൊക്കെ വീഡിയോ എല്ലാവർക്കും കാണാൻ പറ്റുന്നുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കണം നമ്മൾ കൂടുതലും ഞെട്ടുന്നത്. പക്ഷെ കുഴഞ്ഞു വീണിട്ടുള്ള മരണത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഹാർട്ടിന്റെ ഒരുപക്ഷെ നേരത്തെ ഉള്ളതോ അല്ലെങ്കിൽ പുതുതായി ഉണ്ടാവുന്നതോ ആയിട്ടുള്ള ഹാർട്ടിന്റെ ഇടിപ്പിനുള്ള വേരിയേഷൻ. പെട്ടെന്ന് ഹാർട്ട് ഇടിപ്പ് അമിതമായി കൂടിയിട്ട് കാർഡിയക് അറസ്റ്റിലേക്ക് പോകുന്നത് കാണാറുണ്ട്. വെന്റിക്കുലർ അറിത്മിയാസ് ഒക്കെ പറയും. അതല്ലാതെ ഹാർട്ടിന്റെ ഇടിപ്പ് നിന്നു പോകുന്ന തരത്തിലുള്ള അസുഖങ്ങള്, പിന്നെ വളരെ മേജർ ആയിട്ടുള്ള അറ്റാക്കുകൾ വരുന്ന സമയത്ത് ഹാർട്ടിന്റെ മസിലിലേക്കുള്ള രക്തക്കുഴലിലൂടെ രക്തപ്രവാഹം നിന്ന് പോയിട്ട് കാർഡിയക് മസിൽ ഡാമേജ് ആയിട്ട് അങ്ങനെ ഹാർട്ട് അറ്റാക്കിലേക്ക് പോകുന്നത്, അങ്ങനെയല്ല അല്ലാതെ തന്നെ ഒരു നമുക്ക് ജനിതകമായ ചില കാരണങ്ങൾ കൂടി കാണാറുണ്ട്. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന്, ഇപ്പൊ അതർവൈസ് മറ്റസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും പെട്ടെന്ന് ഒരു ഹൃദയരോഗം അല്ലെങ്കിൽ ഹൃദയം നിന്ന് പോയിട്ട് മരണപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അപൂർവെങ്കിലും അത് ജനിതകമായിട്ടുള്ള ഘടകങ്ങൾ അതിനൊരു കാരണമായിട്ട് കാണാറുണ്ട്. പക്ഷെ പലപ്പോഴും ഈ പെട്ടെന്ന് കുഴഞ്ഞു വീണിട്ടുള്ളത് മരണത്തിലേക്ക് പോകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആ തൽസമയത്തുള്ള നമ്മുടെ ഒരു പ്രതികരണത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ആ സമയത്ത് നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ അതിന് ആവശ്യമായ ഒരു പരിചരണം കൊടുക്കാത്തതിന്റെ ഒരു കാരണമായിട്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്.
1: കാരണം
0: അതെ, ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ള ഉപരിയായിട്ട് ഒരു പ്രഥമ ശുശ്രൂഷ എന്നുള്ള രീതിയിൽ കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ CPR കൊടുക്കുക. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിലും വിമാനത്താവളത്തിലും ബസ് സ്റ്റാൻഡിലൊക്കെ AED എന്ന് പറഞ്ഞിട്ടൊരു ഒരു മെഷീൻ ചുമരിൽ തൂക്കി വെച്ചിട്ട് കാണാം. ഇത് കാണാൻ വേണ്ടി വെച്ചതല്ല, ഇത്തരം കുഴഞ്ഞു വീണ് മരണ സാധ്യതയുള്ള സമയങ്ങളിൽ ഡിഫിബ്രിലേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഹാർട്ടിന്റെ നിന്നു പോയിട്ടുള്ള പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഇടിപ്പിന്റെ വേരിയേഷൻ നോർമലൈസ് ചെയ്യാൻ ആവശ്യമായ ഷോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിഫിബ്രിലേറ്റർ ആണത്.

0: അത് ഉപയോഗിക്കാൻ വലിയ അറിവൊന്നും ആവശ്യമില്ല, ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് മാത്രം. പലപ്പോഴും ആ ഡിഫിബ്രില്ലേറ്ററിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഇതെങ്ങനെയാ ഉപയോഗിക്കേണ്ടത്. അതൊന്ന് വായിച്ചു നോക്കിയിട്ട് ഒരു ഷോക്ക് കൊടുത്താൽ ഒരു പക്ഷേ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ പറ്റും. അതേപോലെ തന്നെ കാർഡിയാക് മസാജ് കൊടുക്കുക, CPR, കാർഡിയാക് റെസസിറ്റേഷൻ കൊടുക്കുക, അതിനൊക്കെ ഉള്ള ഒരു അടിസ്ഥാനപരമായ ഒരു വിദ്യാഭ്യാസം നമ്മൾ സ്കൂൾ തലം മുതൽ കൊടുക്കണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പലപ്പോഴും പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്, നമ്മൾ പലപ്പോഴും ഇനിയും അത് ചെയ്തു തുടങ്ങിയിട്ടില്ല എന്നാണ് ഒരു വിഷമകരമായ സത്യം.
1: നല്ലൊരു ഇൻഫർമേഷൻ ആണ്.
0: അതെ, അതുകൊണ്ട് പലപ്പോഴും ഇപ്പം ഒരു വേദിയിൽ ഒരു കലാപരിപാടിക്കിടയിൽ അല്ലെങ്കിൽ ഒരു പ്രസംഗിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ വളരെ ഒരാൾക്കൂട്ടത്തിൽ ഒരാള് പെട്ടെന്ന് കുഴഞ്ഞു വീഴുമ്പോ നമ്മള് CPR കൊടുക്കാൻ അറിയുന്ന ആരെങ്കിലും ഒരാൾ അവിടെ ചുറ്റുപാടുണ്ടെങ്കിൽ അയാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ഭൂരിഭാഗം കേസിലും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും.
1: പിന്നെ കോമൺ ആയിട്ട് കേട്ടുവരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാല് ഒരു മനസ്സിലാവുന്നില്ല ഇത് ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമാണോ എന്നുള്ളത്. ചിലപ്പോൾ നെഞ്ചരിച്ചലാവാം, ഗ്യാസ് ആണോ എന്ന് സംശയിക്കുന്നു. ഇപ്പം സർ ചോദിച്ചു വരുന്നത് ഇതേപോലെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത്.
0: ഒരു ഹൃദ്രോഗം എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത് വളരെ സാധാരണമായ ഒരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഈ പറഞ്ഞ പോലെ വളരെ വേഗമായിട്ടുള്ള ചില രോഗലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവ്യക്തമായ ഈ ഒരു പ്രസന്റേഷൻ ആയിരിക്കും ചിലപ്പോ ഒരു നെഞ്ചത്തൊരു എരിച്ചല്, അതിൽ നെഞ്ചത്തൊരു തടസ്സം പോലെ അല്ലെങ്കിൽ ഒരു ഭാരം കെട്ടി നിൽക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ഹാർട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നെഞ്ചുമായി ബന്ധപ്പെട്ട ഏത് രോഗലക്ഷണങ്ങളെയും നമ്മൾ അവഗണിക്കാൻ പാടില്ല. അത് വളരെ ചെറുതാണെങ്കിലും മറ്റസുഖങ്ങൾ ഇല്ലാത്തൊരാൾക്കാണെങ്കിൽ പോലും അതിനെ നമ്മൾ വളരെ നേരത്തെയും ശ്രദ്ധയോടെയും അതിനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആവശ്യമായ ചെക്കപ്പ് ചെയ്യണം. ഉദാഹരണത്തിന് പലപ്പോഴും നെഞ്ചിന്റെ ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ട വേദന എന്ന് പറയുന്നത് നെഞ്ചത്തൊരു ഭാരം കെട്ടി നിൽക്കുന്ന പോലത്തെ വേദനയായിരിക്കും. എന്തോ ഒരു വലിയ വെയിറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിനകത്ത് എന്തോ വരിഞ്ഞു മുറുകുന്ന പോലത്തെ വേദന, ഇതാണ് അതിന്റെ ടിപ്പിക്കൽ പ്രസന്റേഷൻ. പക്ഷേ അതല്ലാതെയും ഇപ്പോ താടിയല്ലൊരു കഴപ്പ്, അതല്ലെങ്കിൽ ഷോൾഡറിലോ അല്ലെങ്കിൽ കയ്യിലേക്കോ ഒക്കെ ഉള്ളൊരു കടച്ചില്, അതല്ലെങ്കിൽ നെഞ്ചത്ത് അകാരണമായ ഒരു വിങ്ങല്, അതല്ലെങ്കിൽ ഒരു നെഞ്ചിടിപ്പ്, അതല്ലെങ്കിൽ ശ്വാസം കിട്ടാനുള്ളൊരു തടസ്സം പോലെ ഒരു പുകച്ചൽ പോലും ആവാം. ഇതിനെ നമ്മൾ വളരെ യങ് ആയിട്ടുള്ള ഒരാളാണ്, മറ്റസുഖങ്ങളൊന്നുമില്ല, ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്, ഫാമിലിയിലും ഹാർട്ടിന്റെ അസുഖങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു അസിഡിറ്റി ആവാം. പക്ഷേ ഒരു ഡയബറ്റീസ് ഉള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ ഒരു ഹാർട്ടിന്റെ അസുഖം ഉള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു കൊളസ്ട്രോൾ കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ സ്മോക്കിംഗ് കൂടുതലാണെങ്കിലോ ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ നെഞ്ചത്ത് ഒരു എന്തെങ്കിലും ഒരു സിംപ്റ്റം വന്നാൽ എത്രയും പെട്ടെന്ന് നമ്മൾ പോയി ഒരു ECG എടുക്കുക, ഒരു കാർഡിയോളജിസ്റ്റിനെ കാണുക, എന്നിട്ട് നമുക്ക് അതിനാവശ്യമായ ഒരു വർക്കപ്പ് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൻപുറത്തൊക്കെ പിന്നെ വീട്ടമ്മമാരൊക്കെ ചിലപ്പോൾ പരാതി പറയുമ്പോൾ ഗൃഹനാഥന്മാരൊക്കെ ചിലപ്പോൾ അത് ശ്രദ്ധിക്കാറൊക്കെ ഇരിക്കാറുണ്ട്. ഇവരെപ്പോഴും പരാതി പറയുന്നു, അത് അങ്ങനെ ചെയ്യരുതിരിക്കലും. കാരണം സ്ത്രീകൾക്കൊക്കെ പലപ്പോഴും അവർ പറയുന്ന പരാതി ശ്രദ്ധിക്കാതെ പിന്നീട് ഹാർട്ട് അറ്റാക്കിലേക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ നമ്മൾ ആരാണെങ്കിലും, അത് പുരുഷൻ സ്ത്രീ എന്നൊന്നുമല്ല, അത് നെഞ്ചത്ത് വരുന്ന അല്ലെങ്കിൽ ഹാർട്ടുമായി ബന്ധപ്പെട്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഏത് രോഗലക്ഷണങ്ങളെയും നമ്മൾ എത്രയും പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം.
1: ഓക്കെ സർ. പിന്നെ എക്സസൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നോർമലി എല്ലാവരും ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും ജോലി ചെയ്യണത്. അപ്പം മനഃപൂർവ്വമായിട്ട് നമ്മൾ ആ എക്സസൈസിലോട്ട് കടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഹാർട്ടിന് നമുക്ക് ചെയ്തു തുടങ്ങാൻ പറ്റുന്ന എക്സസൈസുകൾ സിമ്പിളായിട്ടുള്ളതൊക്കെ
0: നമുക്ക് ഈ കാർഡിയോ എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ ജിമ്മിലേക്ക് പോയാലുണ്ട്. കാരണം അത് നമ്മുടെ ഹാർട്ടിന്റെ പവർ, അതിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിന്റെ ഹെൽത്ത് കൂട്ടാൻ ആവശ്യമായ എക്സസൈസുകളാണ്. ആ കാർഡിയോ ചെയ്യുന്ന പ്രോപ്പർലി കാർഡിയോ ചെയ്യുന്നവർക്ക് മാത്രമേ മറ്റ് വെയിറ്റ് ലിഫ്റ്റിംഗും ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാർട്ടിന് മാത്രമേ മറ്റ് അവയവങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കാർഡിയോ കമ്പൽസറി ആണ്. അപ്പോൾ വ്യായാമം എന്തൊക്കെ വ്യായാമം ചെയ്യാമെന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ അത് വ്യക്തിയാനുഷ്ഠിതമായിട്ടിരിക്കും. ഓരോ വ്യക്തികൾക്കും ഓരോ തരം എക്സസൈസ് ആണ് ആവശ്യം. വളരെ തടിച്ച വളരെ ഒബീസ് ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ വെയിറ്റ് റിഡക്ഷൻ ആയിരിക്കും ആവശ്യം. മെലിഞ്ഞ അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞ ഒരാൾക്ക് വെയിറ്റ് ഗെയിൻ ആയിരിക്കും ആവശ്യം. അതേസമയം ഇതൊന്നും അല്ലാത്ത ഒരാൾക്ക് ഒരു പക്ഷേ ബോഡി ബിൽഡിങ്ങോ അല്ലെങ്കിൽ സ്റ്റാമിന കൂട്ടലോ ഒക്കെ ആയിരിക്കും ആവശ്യം. അതനുസരിച്ചിട്ടുള്ള എക്സസൈസ് വേണം പ്ലാൻ ചെയ്യാൻ. അതേസമയം പിന്നെ ഒരു കാർഡിയാക് റിസ്ക് ഉള്ള ഒരാളാണെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സസൈസ് മാത്രമേ ചെയ്യാനും പാടുള്ളൂ. ഒരുപാട് ഹാർട്ടിന്റെ മുകളിൽ സ്ട്രെസ് വരുന്ന തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പൊതുവെ അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നടത്തം ഒരു വ്യായാമം തന്നെയാണ്. തീർച്ചയായിട്ടും അതൊരു വ്യായാമ ഗണത്ത് തന്നെ പെടുത്തേണ്ടി വരും. പക്ഷെ നടത്തം മാത്രം ഒരു വ്യായാമം ആവുന്നില്ല സമ്പൂർണമായിട്ടും. പക്ഷെ ഒരു ആവറേജ് ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്.

0: ബന്ധമായിട്ടും. പിന്നെ നടത്തം മാത്രം ചെയ്തുകൊണ്ടും അത് പൂർണ്ണമായൊരു വ്യായാമം ആവുന്നില്ല. നടത്തം കൂടിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ പ്രായമുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ആർത്രൈറ്റിസിന്റെ പ്രശ്നം വരാനും അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷെ നടത്തം അതും വിഗറസ് ആയിട്ടുള്ള ഒരു വാക്കിംഗ് ഒരു നല്ല വ്യായാമം തന്നെയാണ്. അത് നമുക്ക് കൊളസ്ട്രോൾ കുറക്കാനും നമ്മുടെ ഒരു ന്യൂട്രീഷൻ സ്റ്റാറ്റസ് കൂട്ടാൻ ആവശ്യമായ ഭക്ഷണത്തിന് അത് ദഹന പ്രക്രിയ വർദ്ധിപ്പിക്കാനും അതല്ലെങ്കിൽ നമ്മുടെ പൊതുവേ ഉള്ളൊരു മാനസിക ഉല്ലാസത്തിനും ഒക്കെ ഇത് ഗുണം ചെയ്യുന്ന കാണാറുണ്ട്.
1: പിന്നെ സാർ, ഈ ചെക്കപ്പ് നമ്മളിപ്പം അങ്ങനത്തെ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്, നോർമൽ ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഈ ഹാർട്ടിന്റെ ചെക്കപ്പ് നമ്മളെ ഇങ്ങനെ ഒരു ഡ്യൂറേഷനിൽ ചെയ്യണം, അങ്ങനെ ഉണ്ടോ?
0: തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തില് അച്ഛനോ അമ്മക്കോ, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയും, അച്ഛനോ അമ്മക്കോ സഹോദരി സഹോദരന്മാർക്കോ ഹാർട്ടിന് അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അവരുടെ യങ് ഏജിൽ തന്നെ, അത്രയൊന്നും പ്രായമാവാത്ത ഒരു 55 വയസ്സിന് താഴെയുള്ള സമയത്ത് തന്നെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള രക്ഷിതാക്കളാണെന്നുണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് ഒരു കാർഡിയാക്ക് ഇവാലുവേഷൻ നേരത്തെ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പണ്ടത്തെ പോലെ ഇപ്പോൾ ഹൃദ്രോഗം ഒരു വളരെ പ്രായം കൂടുതലുള്ള ആൾക്ക് മാത്രം വരുന്ന ഒരു അസുഖമല്ല, ഇപ്പോൾ അത് ഏർലി ഏജിലും വരുന്നു വന്നു തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ ഒരു 40s തുടക്കത്തിൽ തന്നെ ഒരു കാർഡിയാക്ക് ഇവാലുവേഷൻ ചെയ്യണം എന്നാണ് പൊതുവെ പറയാറ്. പക്ഷെ ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉള്ള ആളുകൾ, ഇപ്പൊ ഡയബറ്റീസ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും സ്ട്രെസ് ആണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുള്ള ഒരാളാണെങ്കിൽ നേരത്തെ തന്നെ ചെക്കപ്പ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് ബോഡി ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് ഒരു കാർഡിയാക് ഇവാലുവേഷൻ സ്പെസിഫിക്കലി ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു ഇ സി ജി എടുക്കുക, ഒരു എക്കോ ചെയ്യുക, കൊളസ്ട്രോൾ ലെവലും ഡയബറ്റി ഷുഗറിന്റെ ലെവലും ബി പി ഒക്കെ ഒന്ന് മോണിറ്റർ ചെയ്യുക. അതിൽ എവിടെയെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇവാലുവേഷൻ ചെയ്യുക. അത് ട്രെഡ്മിൽ ടെസ്റ്റ് പോലെയുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്, നമുക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റും.
1: അമിതമായ വ്യായാമം ഇപ്പൊ ജിമ്മിലൊക്കെ വെച്ച് മരിക്കുന്നവരൊക്കെ അത് കൂടുതലായത് കൊണ്ടായിരിക്കും അല്ലെ? ഇപ്പൊ സാർ പറഞ്ഞ പോലത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ.
0: അതെ, അമിതമായ വ്യായാമം കൊണ്ടും മരണപ്പെടുന്നതിന് ഒരു ഹൃദ്രോഗമുള്ള ആളാണെങ്കിൽ അതൊരു കാരണമാണ്. പക്ഷെ വെറുതെ വ്യായാമം കൊണ്ട് മാത്രം ഒരാൾ മരണപ്പെടുമെന്നില്ല, പക്ഷെ അതിനൊരു ജനറ്റിക് ഫാക്ടറൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. പൊതുവേ വെൽ ബിൽഡ് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിൽ ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്ത് വളരെ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് പരിചയമുള്ള ആളുകളാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ജിംനേഷ്യത്തിൽ പെട്ടെന്ന് കുഴഞ്ഞുകൊണ്ട് മരിക്കുന്നതിനൊക്കെ ചിലപ്പം ഒരു ജനറ്റിക് ഫാക്ടർ ഒരു ഘടകമാവാറുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള നമ്മൾ സൈലന്റ് അറ്റാക്ക് എന്നൊക്കെ പറയുക, അല്ലെങ്കിൽ നമ്മൾ അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും കോമോർബിഡിറ്റീസ്, പലപ്പോഴും ബി പി ഒക്കെ കൂടുന്നത് നമ്മൾ അറിയില്ല. ഗ്രാജുവലി നോക്കുമ്പോൾ നമുക്കൊരാൾക്ക് ഒരു ആവറേജ് 120-180 ആണ് ബി പി വേണ്ടതെന്ന് പറയുമെങ്കിലും ഒരു 130 കൂടുമ്പോൾ നമ്മൾ ചിലപ്പം സിംറ്റംസ് ഒന്നും ഇല്ല, അപ്പം മരുന്നൊന്നും കഴിക്കേണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഓവർ ദ പീരീഡ് നമുക്ക് ബി പി കൂടി കൂടി വന്നിട്ട് ഒരു ഒരു പക്ഷേ ഒരു പെട്ടെന്നൊരു ആക്സലേറ്റർ ഹൈപ്പർടെൻഷനിലേക്ക് പോയിട്ടൊക്കെ അറ്റാക്ക് വരാനോ സ്ട്രോക്ക് വരാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ബി പി റെഗുലറായി ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഷുഗർ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. കൊളസ്ട്രോൾ നോക്കുക എന്നുള്ളത് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞാലും തെറ്റില്ല, ചീത്ത കൊളസ്ട്രോൾ കൂടുന്നില്ല എന്നും നല്ല കൊളസ്ട്രോൾ ആവശ്യമുണ്ട് എന്നും നമ്മൾ ഉറപ്പുവരുത്തണം.
1: ഓക്കെ സാർ. സാർ ഇപ്പം ഹൃദയമാറ്റ ശസ്ത്രക്രിയ ആ ഒരു കാര്യം അതെങ്ങനെയാണ്, അത് എത്രത്തോളം റിസ്ക് ആണ്?
0: അതെ, ഇപ്പം ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്, സിനിമ പോലും ഇറങ്ങി അല്ലെ. അതായത് ഹൃദയമാറ്റ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഏതൊരു അവയവ ദാന ശസ്ത്രക്രിയ പോലെ തന്നെ നമ്മൾ കൂടുതലും പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന ഒരു ഒരു പുതിയ ചികിത്സാ രീതി തന്നെയാണ്. അത് പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് തടസ്സങ്ങളും സാങ്കേതികപരമായ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ സർക്കാർ അടിസ്ഥാനത്തിലാണെങ്കിലും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളിലാണെങ്കിലും ആശുപത്രികളിലാണെങ്കിലും അതിനൊരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് നടത്താൻ ആവശ്യമായ സാഹചര്യം ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവയവദാനം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകൾ അവരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ അവരോ എപ്പോഴെങ്കിലും അവർ അവയവദാനത്തിന് തയ്യാറാണ് എന്നുള്ള സമ്മതം ഉണ്ടെങ്കിൽ പല അപകടങ്ങളൊക്കെ പറ്റിയോ അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്തൊക്കെ സംഭവിക്കുമ്പോഴോ അവരുടെ അവയവം മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ ഫലപ്രദവുമാണ് ഇന്നത്തെ കാലത്ത്. കാരണം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ഈ ഒരു അവയവത്തിന് മാത്രമാണ് കുഴപ്പമെന്നുള്ളതുകൊണ്ട് മാത്രം വളരെ ദുരിതമനുഭവിക്കുന്ന ഒരുപാട് ചികിത്സയും ഒരുപാട് ചെലവും അങ്ങനെ ജീവിതത്തോടും മരണത്തോടും മല്ലടിക്കുന്ന ആളുകളെ ഒരുപക്ഷെ വളരെ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇത് സഹായിക്കാറുണ്ട്. അപ്പം ഈ റീസെന്റ്ലി തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് പിന്നെ കേസുകൾ കണ്ടു. അതിന് ഓരോ അവയവത്തിനും പ്രത്യേകിച്ച് ഹൃദയത്തിനൊക്കെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഡോണറുടെ ഹൃദയം അത് റിസിപ്പിയന്റ് അടുത്ത് എത്തിച്ച് സർജറി ചെയ്യേണ്ടതുണ്ട് മസിൽ ഡാമേജ് വരുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ എയർലിഫ്റ്റിങ്ങും അതല്ലെങ്കിൽ പിന്നെ മറ്റ് വളരെ പെട്ടെന്ന് എത്തിക്കാനുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അത് വളരെ

0: സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ ഇപ്പം സാധിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ സാധിക്കുന്നുണ്ട്.
1: സോറി, കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് ഫെയിലിയർ, ഹാർട്ട് അറ്റാക്ക്, ഇത് മൂന്നും ഡിഫറൻറ്റ് അല്ലേ?
0: പലപ്പോഴും ഏതാണ്ട് ഒരേപോലത്തെ സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്ന മൂന്ന് ടേമുകളാണെങ്കിലും ഇത് മൂന്നും വ്യത്യാസമുണ്ട്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖം, നമ്മുടെ ഹൃദ്രോഗത്തിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു വെർഷൻ. ഉദാഹരണത്തിന് നെഞ്ചു വേദന വന്ന് ആശുപത്രിയിൽ പോയി ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്നൊക്കെ പറയുന്ന അസുഖം ഹാർട്ട് അറ്റാക്ക് ആണ്. ഹാർട്ട് അറ്റാക്കിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കൊറോണറി ആർട്ടറീസ്, ഹാർട്ടിന്റെ മാംസപേശികളിലുള്ളിലൂടെ പോകുന്ന രക്തക്കുഴലുകളുണ്ട്, കൊറോണറി ആർട്ടറീസ് എന്നാണ്. അതിനകത്ത് വരുന്ന ബ്ലോക്കുകൾ, അത് ഈ കൊഴുപ്പും രക്തത്തിന്റെ കട്ടിയൊക്കെ ചേർന്ന് ഉണ്ടാവുന്ന ബ്ലോക്കുകൾ കൊണ്ട് ആ രക്തപ്രവാഹം തടസ്സപ്പെടുകയും അങ്ങനെ ഹൃദയത്തിന്റെ പേശികളിലേക്കുള്ള രക്തപ്രവാഹം കുറഞ്ഞിട്ട് അവിടുത്തെ മാംസപേശികൾ കേടായിട്ട് ശക്തമായ നെഞ്ചുവേദന വരും. അതിന്റെ ഭാഗമായിട്ട് ആ രക്തക്കുഴൽ പൂർണ്ണമായി അടയുമ്പോൾ പെട്ടെന്ന് ആ മാംസപേശികൾ കേടായിട്ട് പിന്നെ കോംപ്ലിക്കേഷനുകളിലേക്ക് പോവാം. അങ്ങനെയാണ് ചിലപ്പോൾ കാർഡിയാക് അറസ്റ്റിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്ന ഹൃദയം നിന്നു പോകുന്നൊരവസ്ഥയാണ്. അതിന് പല കാരണങ്ങളുണ്ട്, അതിലൊന്ന് ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് മാത്രം. പിന്നെ ഈ ഹാർട്ട് ഫെയിലർ എന്ന് പറയുന്നത് ഹാർട്ട് പമ്പ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു പോകുന്നതിനെയാണ് ഹാർട്ട് ഫെയിലർ എന്ന് പറയുന്നത്. അപ്പൊ ആ പമ്പിംഗ് ഫെയിലർ വരുന്നത് കൊണ്ട് ശരീരത്തിനകത്ത് ഫ്ലൂയിഡ് റിട്ടൻഷൻ വരികയോ അല്ലെങ്കിൽ പിന്നെ ശ്വാസം മുട്ടൽ വരികയോ ഒക്കെ ചെയ്യും. ലങ്സിലേക്ക് നീര് നിറഞ്ഞ് പൾമണറി എഡിമ എന്നൊക്കെ പറയും. ഓൾ ഓഫ് എ സഡൻ
1: വരുന്നതല്ലല്ലോ ഇതിങ്ങനെ.
0: അതായത് ഹാർട്ട് അറ്റാക്കിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് ചിലപ്പോൾ ഹാർട്ട് ഫെയിലറും കാർഡിയാക് അറസ്റ്റ് ഒക്കെ വരാം. അല്ലാതെയും ഹാർട്ട് ഫെയിലറുകൾ വരാനുള്ള കുറെ കാരണങ്ങളുണ്ട്. അത് അറ്റാക്ക് ഒരു കാരണമാണെന്ന് മാത്രം. അപ്പൊ ഹാർട്ടിന് പമ്പിംഗ് കുറയുന്ന ഒരവസ്ഥയാണ് ഹാർട്ട് ഫെയിലർ എന്ന് പറയുന്നത്. ഹാർട്ട് നിന്നു പോകുന്ന അവസ്ഥയാണ് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. ഹാർട്ടിന്റെ മാംസപേശികൾ കേടായിട്ട് വരുന്ന നെഞ്ചുവേദനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഹാർട്ട് അറ്റാക്കിന്റെ. അത് പലതരത്തില് വരുന്നുണ്ട്. മേജർ അറ്റാക്ക്, മൈനർ അറ്റാക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിന്റെ കാരണങ്ങൾ ഏതാണ്ട് ഒന്ന് തന്നെയാണ്. അതിന്റെ സിവിയറിറ്റിയും ആ ബ്ലോക്കുകളുടെ ആ ഒരു സ്ഥാനം, അതിന്റെ വലിപ്പം, അതിനൊക്കെ അനുസരിച്ച് അതിന്റെ ഇന്റൻസിറ്റി വ്യത്യാസപ്പെട്ട് കിടക്കും. അപ്പൊ അതിന്റെ ചികിത്സ ഏതാണ്ട് ഈ പറഞ്ഞ പോലെ ഹാർട്ടിന്റെ അറ്റാക്ക് ആണെങ്കിൽ ആ ബ്ലോക്ക് കണ്ടുപിടിച്ച് മാറ്റി കൊടുക്കുന്ന ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ചികിത്സയാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. ഹാർട്ട് ഫെയിലറിന് പക്ഷെ മെഡിസിൻ കൊടുത്തിട്ടുള്ള ഒരുപാട് ചികിത്സ ആവശ്യമുണ്ട്. അതിന് ലോങ് റൺ ആയിട്ടുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ശരീരത്തിനകത്തെ മെറ്റബോളിക്ക ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരുമ്പം അത് കൺട്രോൾ ചെയ്യാനുള്ള അതിനാവശ്യമായ മെഡിക്കേഷൻസും ഡയറ്റും ഫോളോ ചെയ്യേണ്ടി വരും. ഫ്ലൂയിഡ് ഇൻടേക്ക്, അതിന് ആവശ്യമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ വേണ്ടി വരും. കാർഡിയക് അറസ്റ്റിന് ഇതൊന്നും അല്ലാത്ത വളരെ പെട്ടെന്നുള്ള ചികിത്സ, അതായത് കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ എന്നൊക്കെ പറയുന്ന കാർഡിയക് മസാജ് കൊടുക്കുന്ന ചികിത്സയൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്.
1: പിന്നെ ഇപ്പോ നമ്മള് മുതിർന്നവരൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതശൈലി, ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം മുതിർന്ന ആൾക്കാരെ കുറിച്ചാണ്. അപ്പൊ ഈ കുഞ്ഞുങ്ങളിലൊക്കെ ഹാർട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അത് ജനറ്റിക് ആയിട്ടുള്ളത് മാത്രമാണ്?
0: കുട്ടികൾക്ക് വരുന്ന ഹാർട്ടിന്റെ അസുഖങ്ങളുടെ പലപ്പോഴും കാരണം അത് ജന്മനാ വരുന്ന കാരണങ്ങളാണ്. കൺജനറൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയും. അത് നമ്മുടെ ഏട്രിയത്തിന്റെയോ അല്ലെങ്കിൽ വെൻട്രിക്കിളിന്റെയോ ഇടയിലുള്ള സെപ്റ്റത്തിന് വരുന്ന സുഷിരാവാം, അതല്ലെങ്കിൽ വാൽവിന്റെ കുഴപ്പങ്ങളാവാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ള അവസ്ഥയാവാം. ആ രക്തക്കുഴലുകളുടെ സ്ഥാനത്തിന് വരുന്ന പ്രശ്നമാവാം, അത് പലപ്പോഴും അതിന്റെ വാൽവിന് വരുന്ന കുഴപ്പമാവാം. അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അതില് അതിന്റെ ജനറ്റിക് ആയിട്ടുള്ള റീസൺ ഉണ്ട് ഒഫ്കോഴ്സ്. പിന്നെ ചില അസുഖങ്ങളും ഇത് വാൽവിനും ഒക്കെ കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ കാരണം, ഇപ്പം ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ പലപ്പോഴും നമുക്ക് മാറ്റാൻ പറ്റില്ല, അതിന് ചികിത്സ കൊടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. സർജറി ആണെങ്കിലും അതിനല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും മെഡിസിൻ കൊടുത്താലും ഒക്കെയുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അല്ലാതെ ഇപ്പം രോഗങ്ങൾ, ഇൻഫെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ വരുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ അത് ചികിത്സിക്കുക, അതിന്റെ കാരണങ്ങൾ ചികിത്സിക്കുക എന്നുള്ളതൊക്കെയാണ് രീതി. പക്ഷെ ഹാർട്ട് അറ്റാക്ക് പൊതുവെ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വരാറില്ല, മുതിർന്ന ആളുകൾക്ക് മാത്രമേ വരാറുള്ളൂ. അതും ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും വരാം. അതുകൊണ്ട് അതും നമ്മളിപ്പോ ജനറ്റിക് സ്റ്റഡീസ് ഒക്കെ വരുന്നുണ്ട്, അപ്പം നേരത്തെ തന്നെ കണ്ടുപിടിക്കാനൊക്കെ പറ്റും.
1: കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ എങ്ങനെ ലക്ഷണങ്ങളൊക്കെ സർ അത് മനസ്സിലാവുക?
0: ഹാർട്ടിന്റെ അസുഖങ്ങൾക്ക് പൊതുവായി കുറച്ച് രോഗലക്ഷണങ്ങൾ എപ്പോഴും പറയും. നമ്മൾ എല്ലാ കാർഡിയാക് ഇൽനെസ്സിനുകളിലും ബേസിക് ആയിട്ടുള്ള കുറച്ച് സിംപ്റ്റംസ് ഉണ്ട്. ഉദാഹരണത്തിന് കുഞ്ഞുങ്ങളാണെങ്കിൽ ചിലപ്പം അവർ ഈ ശ്വാസം മുട്ടലാവാം, അല്ലെങ്കിൽ നെഞ്ച് ഇങ്ങനെ ആവശ്യത്തിലധികം കുഴിയും ചെയ്യുന്നൊരു ഈ നെഞ്ച് പിന്നെ പ്രയാസപ്പെട്ട് വീഴ്ത്തെടുക്കുന്നതാവാം. മുതിർന്ന ആളുകളാണെങ്കിൽ നെഞ്ചിടിപ്പ്, ശ്വാസം മുട്ടല്, കൂടാതെ നെഞ്ചുവേദന, പലതരത്തിലുള്ള നെഞ്ചുവേദന പറയാറുണ്ട്. അതല്ലാതെ വെയ്ഗ് ആയിട്ടുള്ള സിംറ്റംസ്, ശക്തമായി വേർക്കുക, അല്ലെങ്കിൽ പിന്നെ വോമിറ്റിങ് അതല്ലെങ്കിൽ കണ്ണിലിരുട്ട് കയറുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സിൻകോപ്പി പോലെ, ഒരു ബോധം പോണ പോലെ, അങ്ങനെയുള്ള പല പല രോഗലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. അപ്പൊ ഏത് രോഗലക്ഷണങ്ങളാണ് കാണിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക്, തീരെ കുഞ്ഞുങ്ങളാവുമ്പോൾ നമുക്ക് ഒന്നും പറയാനാവാൻ പറ്റില്ല. അപ്പൊ നമുക്കത് കണ്ട്

0: തന്നെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. മേ ബി ആ ഹാർട്ടിന്റെ ഇടിപ്പ് നമുക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റും, അത്രയും ലൗഡായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തൊട്ടാലോ അല്ലെങ്കിൽ ഒരു സ്റ്റെതസ്കോപ്പ് വെച്ചാലോ പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ നമ്മുടെ എക്കോ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് സ്ട്രക്ചറൽ ഡിസീസ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. വാൽവിനാണെങ്കിലും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ ഘടനാപരമായ പ്രശ്നങ്ങളൊക്കെ എക്കോ ടെസ്റ്റിലൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും.
1: സാർ, ഈ ചികിത്സാരീതിയുടെ ഒക്കെ ഇപ്പം ചെലവ് എന്ന് പറയുന്നത് നമുക്ക് പൊതുവെ കേൾക്കുമ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ പറയുക.
0: ഇത് പിന്നെ എല്ലാവരുടെയും ഒരു പ്രധാനമായ ഒരു ഒരു ഒരു പേടി അല്ലെങ്കിൽ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ചികിത്സാ ചെലവുകളെ കുറിച്ചാണ്. പക്ഷെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൽ നമ്മൾ നിന്നിട്ട് ഇതിനെ കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് നമുക്ക് ലോകത്തിന് ഏറ്റവും നല്ല ആരോഗ്യരംഗം ഉള്ള ഒരു സ്ഥലമാണ് കേരളം. അപ്പോൾ ഹൃദ്രോഗത്തിനും അതിന്റെ മരുന്നുകൾക്കും ചികിത്സകൾക്കും ഒക്കെ സർക്കാർ നല്ല രീതിയിൽ പിന്നെ സഹായം കൊടുക്കുന്നുണ്ട്. ഇപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ സർക്കാർ ആശുപത്രികളും ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഒക്കെ എല്ലാ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചികിത്സകളും ആൻജിയോപ്ലാസ്റ്റിയും മറ്റ് സർജറികളും ഒക്കെ ഉണ്ടെന്ന്, അത് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടില് ഹൃദ്രോഗത്തിനുള്ള ചികിത്സ വളരെ സാർവത്രികമാണ്, സൗജന്യ നിരക്കിലുമാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിൽ പോയി ചികിത്സിക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ നല്ല രീതിയിലൊരു തുക ചെലവ് വന്നേക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നിർബന്ധമായും എല്ലാ ആളുകളും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. അത് കമ്പൽസറി ആക്കേണ്ട ആവശ്യം എത്രയോ മുമ്പേ വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പല രാജ്യങ്ങളിലും ആ നാട്ടിലെ ഏറ്റവും പ്രാഥമികമായി ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടോ എന്നുള്ളതാണ്. നല്ലൊരു പോളിസി, വലിയ തുകയൊന്നും ആവില്ല, ഒരു വർഷം വളരെ ചെറിയൊരു തുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഏത് ചികിത്സയും എവിടെ പോയി എടുക്കാവുന്ന ഒരു ഒരു ഒരു സാഹചര്യം ഇപ്പം നമുക്കുണ്ട്. നമ്മൾ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക, ഇൻഷുറൻസുകൾ ഉപയോഗപ്പെടുത്തുക, നല്ല വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ സാഹചര്യം അവരുടെ ഇത് ഉറപ്പുവരുത്തുക, നല്ല മരുന്നുകൾ ക്വാളിറ്റിയുള്ള മരുന്നുകൾ ഉപയോഗിക്കുക.
1: പിന്നെ സർ അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, നമുക്കിപ്പം മെന്റൽ ഹെൽത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതിങ്ങനെ കൂടി വരികയാണ്, ഇപ്പൊ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും തന്നെ. അപ്പം ഇങ്ങനെ പൊതുവെ പരിചയമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാണ്, എന്തെങ്കിലും ഹാർട്ടിന് ഇതുപോലെയൊക്കെ വന്നു കഴിയുമ്പോൾ, ഒരു സർജറി കഴിയുമ്പോഴും അവർക്ക് പേടിയാണ്, എനിക്കെന്തോ വലിയ കാര്യം സംഭവിച്ചിട്ടുണ്ട്, ഇനിയിപ്പോ മരണം മുന്നിൽ തന്നെ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ. അപ്പോ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് വേണം, ചുറ്റുള്ളവരിൽ നിന്ന് സപ്പോർട്ട് വേണം. അപ്പൊ ആ മെന്റൽ ഹെൽത്ത് എങ്ങനെയാണ് നമ്മൾ അത് പ്രൊവൈഡ്
0: ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് ഹൃദയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ അസുഖത്തിലും ഒരു മെന്റൽ ഹെൽത്തും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള ശരീരത്തിനകത്തെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവണമെങ്കിൽ അതിന് നല്ല ചികിത്സ കൊടുക്കണം. ആ ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കണം. അത് നിങ്ങളുടെ അസുഖം ഇന്നതാണ് എന്നും ആ അസുഖം വരാനുള്ള കാരണങ്ങൾ ഇന്നതാണെന്നും ആ അസുഖം ഭാവിയിൽ കൂടുതൽ സങ്കീർണമാവാതിരിക്കാനും അതിന് കൂടുതൽ നല്ല രീതിയിൽ അത് മാറ്റിയെടുക്കാനും നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ജീവിതശൈലികൾ മാറ്റം വരുത്തണമെന്നും മരുന്നുകളുടെ ഉപയോഗം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റാണ്, അതായത് ഒരു ഒരു മുറിവ് അല്ലെങ്കിൽ ഒരു പിന്നെ പനി, അങ്ങനെ ഏത് നിസ്സാരമായ ഒരു അസുഖം ഉണ്ടെങ്കിൽ പോലും നമ്മളത് നമ്മൾ കാണുന്നു, നമ്മൾ അനുഭവിക്കുന്നു, അത് മാറുന്നത് വരെ നമ്മൾ അതിനെക്കുറിച്ച് വേദനിപ്പെടുന്നു. പക്ഷെ പലപ്പോഴും ഒരു ഹൃദ്രോഗമൊക്കെ വളരെ കൃത്യമായി നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചു കഴിഞ്ഞാൽ ഒരസുഖം വന്നു പോയതായി പോലും ഈ രോഗിക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. അവർ ചിലപ്പം പെട്ടെന്നോ ഇത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു, ഇത്രയും ഗുരുതരമായിട്ടൊരു അസുഖമൊന്നും ആയിരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ പിന്നെ മരുന്നും കഴിക്കില്ല, പിന്നെ ഈ ഇപ്പം ചിലപ്പം പുകവലിയുടെ ശീലങ്ങളായിരിക്കും, അതല്ലെങ്കിൽ ചിലപ്പം വേറെ എന്തെങ്കിലും ഹൃദ്രോഗം വരാനുള്ള കാരണങ്ങളായിട്ടുള്ള ഭക്ഷണ രീതികളായിരിക്കും, ഇതെല്ലാം പഴയ പോലെ ചെയ്യുകയും പിന്നീട് വീണ്ടും ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ ഹൃദ്രോഗികൾ പലപ്പോഴും മെന്റലി ഡിപ്രസ് ആയി പോകുന്ന എപ്പോഴാന്ന് വെച്ചാല് ഈ മര്യാദക്ക് ചികിത്സിക്കാതെ ഇതിന് കോംപ്ലിക്കേഷനിലേക്കോ വന്നിട്ട് ഹാർട്ട് ഫെയിലറിലേക്കോ അല്ലെങ്കിൽ ഒരു ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷമാണ് അയ്യോ എനിക്കിങ്ങനെ ഒരു വലിയ ഒരു അസുഖം ഉണ്ടല്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നത്. ഇത് നേരത്തെ ആലോചിച്ചാൽ മതി,
1: ഒരുപാട് എക്സ്പീരിയൻസ്
0: നമ്മൾ കാണുന്നുണ്ടല്ലോ. കാരണം പലപ്പോഴും ചിലപ്പോൾ ഒരു മുള്ളു തറച്ച മുള്ളെടുത്ത് കൊടുത്ത ഡോക്ടറോട് പോലും കാണിക്കുന്ന ഒരു ചിലപ്പോൾ ഒരു നന്ദി ചിലപ്പോൾ പിറ്റേന്ന് ഹാർട്ട് അറ്റാക്ക് ചികിത്സിച്ച ഡോക്ടർ ചിലപ്പോൾ കാണുമ്പം അയാളത് അറിഞ്ഞിട്ടും കൂടില്ല. പക്ഷെ അത്രയും ഗുരുതരമായ ഒരു അസുഖമാണ് ചികിത്സിച്ച് മാറ്റുന്നത്. ഒരു ജീവിതത്തിലേക്ക് ചിലപ്പം ഒരു മരണത്തിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് കൈപിടിച്ച് കൊണ്ടിരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവാറ്. പക്ഷെ ആ പൂർണമായ രോഗാവസ്ഥ മാറിക്കഴിയുമ്പോൾ രോഗം വന്നതായി പോലും ഓർമ്മിക്കാതെ വീണ്ടും ദുശീലങ്ങളിലേക്കോ അല്ലെങ്കിൽ ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങളിലേക്കോ പോവുകയോ അല്ലെങ്കിൽ നിർബന്ധമായും മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു വിടുന്ന രോഗികൾ, ഇപ്പൊ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് മാസങ്ങളിലേക്ക് അതിനാവശ്യമായ ആ സ്റ്റെന്റ് അടഞ്ഞു പോവാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് മരുന്നിന്റെ അളവ് കുറച്ച് ലൈഫ് ലോങ് ആയിട്ട് മരുന്ന് കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ

0: വേറുള്ളവരോ പ്രഷറുള്ളവരോ അത് കൺട്രോൾ ചെയ്യേണ്ടി വരും. അതിന് മരുന്ന് കഴിച്ചേ പറ്റൂ. അതൊന്നും ചെയ്യില്ല. കുറച്ച് കഴിഞ്ഞാൽ എനിക്കെല്ലാം മാറി എന്ന് വെച്ചിതൊക്കെ നിർത്തും. നിർത്തിക്കഴിഞ്ഞാൽ പഴയതിനേക്കാൾ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് തിരിച്ചു വരും. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്.
1: അപ്പോ സാറ് ഇത്രയും നേരം എന്താണ് ഹൃദയപൂർവ്വം നമ്മൾ ആദ്യം സംസാരിച്ച പോലെ സാർ ആദ്യം പറഞ്ഞു ആത്മാർത്ഥമായിട്ട് നമ്മള് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പദമാണെന്നുള്ള രീതിയിൽ. അപ്പൊ സാറും ഹൃദയപൂർവ്വമാണ് ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചത്. എല്ലാ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തമായിട്ടുള്ള മറുപടി സാർ തന്നു. സാർ ഇനി അവസാനമായിട്ട് ശ്രോതാക്കളോട് എന്തെങ്കിലും ഒരുപാട് ഉപദേശങ്ങൾ നമ്മൾ പറഞ്ഞു, എന്നാൽ കൂടിയും എന്തെങ്കിലും അവസാനമായിട്ടൊരു വാക്ക് നമ്മുടെ ലിസണേഴ്സിനോട്.
0: ഈ ഒരു കാലഘട്ടത്തില് നമ്മൾ ഹൃദ്രോഗം എന്ന് പറയുന്നത് നമ്മൾ വളരെ പേടിക്കേണ്ട ഒരു മാരക രോഗമോ അല്ലെങ്കിൽ ഒരു ഒരിക്കലും മാറാ രോഗമോ ഒന്നുമല്ല. നമുക്ക് മറ്റെല്ലാ അവയവത്തിനും വരുന്നത് പോലത്തെ ഒരു അസുഖം തന്നെയാണ്. പക്ഷേ ഈ അവയവം വളരെ പ്രധാനപ്പെട്ട അവയവമായതുകൊണ്ട് തന്നെ അതിന് വരുന്ന നിസ്സാരമായ രോഗങ്ങൾ ലക്ഷണങ്ങൾ പോലും നമ്മൾ അവഗണിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അത് നേരത്തെ കണ്ടുപിടിക്കുക, അത് നേരത്തെ അതിനുള്ള പിന്നെ രോഗനിർണയ മാർഗങ്ങൾ ഇപ്പൊ അവൈലബിൾ ആണ്, അതെല്ലാം നമ്മൾ സ്വീകരിച്ച് രോഗനിർണയം നടത്തുക, രോഗത്തിന് കൃത്യമായ ചികിത്സ കൊടുക്കുക, ചികിത്സ മുടങ്ങാതെ അത് ആവശ്യമുള്ളിടത്തോളം കാലം ചെയ്യുക, ഇതെല്ലാം കൂടാതെ നമ്മുടെ ജീവിത ശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ ശീലങ്ങൾ, പുകവലി പോലെയുള്ള അല്ലെങ്കിൽ വേപ്പിംഗ് പോലെയുള്ള അതിലെ മറ്റെന്തെങ്കിലും ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അത് മദ്യപാനാണെങ്കിലും ശരി, ഇതെല്ലാം നേരിട്ട് ഹൃദയത്തെ ബാധിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ പൂർണ്ണമായും നിർത്തിക്കൊണ്ട് വളരെ പിന്നെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ വളരെ നിസ്സാരമായി പരിഹരിച്ച് വളരെ ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാവുന്ന ഒരു സാഹചര്യം നമുക്ക് ഇന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ.
1: താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു വെരി മച്ച്.
2: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സുരീലി ആവാസ്. ഗസൽ ഒരേ സമയം സംഗീതവും കവിതയുമാണ്. ഒരാൾ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളയാൾക്ക് അഥവാ ഇഷ്ടമുള്ള ഒന്നിന് സ്നേഹത്തോടെ അർപ്പിക്കുന്ന ഹൃദയ നൈവേദ്യമാണ് ഗസലുകളെന്നും വേണമെങ്കിൽ പറയാനാവും. ഈ ഇഷ്ടം പ്രണയഭാചനത്തോടോ പ്രകൃതിയോടോ ദൈവത്തോടോ അതോ തന്നോടു തന്നെയോ ആവാം. എന്നിരുന്നാലും ആത്മാവിൻ്റെ ആഴങ്ങളെ തിരിച്ചറിയാനാവുന്നവർക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനം പലപ്പോഴും ഗസലുകൾ തന്നെയാണ്. സുരേലി ആവാസിൻ്റെ ഈ അധ്യായത്തിൽ ഇന്ത്യൻ സംഗീത ലോകത്തെ അതുല്യ കലാകാരൻ മുഹമ്മദ് റാഫിയുടെ ഓർമ്മകളിലൂടെയും ഗസലുകളിലൂടെയുമാണ് നാം കടന്നുപോകുന്നത്. പതിറ്റാണ്ടുകൾക്കിപ്പുറവും ജനഹൃദയങ്ങളിൽ തേന്മഴ പെയ്യിക്കുന്നു.

പഞ്ചാബിലെ അമൃത്സർ ജില്ലയിലെ കോട്ട്ല സുൽത്താൻ സിംഗ് എന്ന ഗ്രാമത്തിലാണ് ഇന്ത്യൻ സംഗീത ലോകത്തെ മുടിചൂടാമന്നനായ മുഹമ്മദ് റാഫി ജനിച്ചത്. ഫീക്കോ എന്ന് വിളിപ്പേരുണ്ടായിരുന്ന റാഫി നന്നേ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ നാട്ടിലെ ഫക്കീർമാരെ അനുകരിച്ച് പാടുമായിരുന്നത്രേ. റഫിയുടെ സംഗീതത്തിലുള്ള താല്പര്യം ആദ്യം തിരിച്ചറിഞ്ഞതും പ്രോത്സാഹിപ്പിച്ചതും അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരി ഭർത്താവായിരുന്നു. അന്നാളിൽ ഉസ്താദ് ബഡേ ഗുലാം അലി ഖാൻ, ഉസ്താദ് അബ്ദുൽ വാഹിദ് ഖാൻ, പണ്ഡിറ്റ് ജീവൻലാൽ മട്ടു, ഫിറോസ് നിസാമി തുടങ്ങിയ പ്രമുഖരിൽ നിന്ന് റഫി ഹിന്ദുസ്ഥാനി സംഗീതവും അഭ്യസിച്ചിരുന്നു. തൻ്റെ 13-ാം വയസ്സിൽ പ്രശസ്ത സംഗീതജ്ഞൻ കെ എൽ സൈഗാളിൻ്റെ സംഗീത കച്ചേരി കേൾക്കാൻ പോയത് മുഹമ്മദ് റഫിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. വൈദ്യുതി തകരാർ മൂലം കച്ചേരി ആരംഭിക്കാൻ വൈകിയപ്പോൾ അക്ഷമരായ ആസ്വാദകരെ ശാന്തരാക്കാൻ മുഹമ്മദ് റഫി ഒരു പാട്ട് പാടി. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പൊതുസംഗീത പരിപാടി. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതയാത്രയിൽ സംഗീതം മുഹമ്മദ് റഫിയുടെ ജീവശ്വാസമായി മാറി.

മുഹമ്മദ് റഫിയുടെ ശബ്ദമികവ് ആദ്യം തിരിച്ചറിഞ്ഞ സംഗീത സംവിധായകൻ ശ്യാം സുന്ദർ ആയിരുന്നു. അദ്ദേഹത്തിനായി ഗുൽ ബലൂച്ച് എന്ന പഞ്ചാബി ചിത്രത്തിൽ ഗാനം ആലപിച്ചുകൊണ്ടാണ് റഫി സിനിമാ സംഗീത ലോകത്തേക്ക് കടന്നു വരുന്നത്. അന്ന് തൻ്റെ ആദ്യ സിനിമാ ഗാനം ആലപിക്കുമ്പോൾ വെറും 20 വയസ്സായിരുന്നു അദ്ദേഹത്തിന് പ്രായം. അതേ വർഷം തന്നെയാണ് ഓൾ ഇന്ത്യ റേഡിയോ ലാഹോർ നിലയത്തിലേക്ക് സ്ഥിരം ഗായകനായി മുഹമ്മദ് റഫിക്ക് ക്ഷണം ലഭിച്ചതും. പിന്നീടങ്ങോട്ട് റഫിയുടെ യുഗമായിരുന്നു. സിനിമാ ഗാനങ്ങൾ, ഖവാലി, ഗസലുകൾ, ഭജൻ, ഗീത് എന്നിവയ്ക്ക് അദ്ദേഹം തൻ്റെ മാന്ത്രിക ശബ്ദത്തിലൂടെ ജീവനേകി.

നൗഷാദ് അലി, എസ് ടി ബാമൻ, രവി, ഒ പി നായാർ, മദൻ മോഹൻ, ശങ്കർ ജയകിഷൻ, ലക്ഷ്മികാന്ത് പ്യാരിലാൽ തുടങ്ങിയ സംഗീത സംവിധായകർ റഫിയുടെ ശബ്ദത്തെ വിവിധ രീതിയിൽ ഉപയോഗിച്ചു. അങ്ങനെ പ്രണയവും വിരഹവും സന്തോഷവും ശോകവും ദേശഭക്തിയും ചടുലതയും റഫിയുടെ ഗാനങ്ങളിൽ പ്രതിഫലിച്ചു. ഇന്ത്യൻ സിനിമാ ലോകത്തെ ആദ്യ പിന്നണി ഗായകൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ശബ്ദത്തിനുടമ തുടങ്ങിയ വിശേഷണങ്ങളും അപ്പോഴേക്കും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഗസലുകൾ കൂടാതെ 7000-ലധികം ഗാനങ്ങളാണ് മുഹമ്മദ് റഫി വിവിധ ഭാഷകളിലായി ആലപിച്ചത്.

ഇന്ത്യൻ സിനിമയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ എത്തുന്നതിന് ഒരുപാട് മുൻപേ തന്നെ നായകന്റെ ചുണ്ടനക്കത്തിനൊപ്പം തന്റെ ശബ്ദമെത്തിക്കാനും മുഹമ്മദ് റാഫി എന്ന അനുഗ്രഹീത ഗായകന് കഴിഞ്ഞിരുന്നു. ദേശീയ പുരസ്കാരമടക്കം വിവിധ അവാർഡുകൾ കരസ്ഥമാക്കിയ അദ്ദേഹത്തെ ഇന്ത്യ പത്മശ്രീ നൽകിയും ആദരിച്ചു. ഒടുവിൽ തന്റെ 55 വയസ്സിൽ ജീവിത തിരശീലയ്ക്ക് പിന്നിൽ മറഞ്ഞ് എവിടെയും സംഗീതം മാത്രമുള്ള ലോകത്തേക്ക് യാത്രയായപ്പോൾ അത് ലോകമൊട്ടാകെയുള്ള റഫി ആരാധകരെ കണ്ണീരിലാഴ്ത്തി. മരണത്തിന് ശേഷം 10 പിന്നിട്ടിട്ടും ഇന്നും അനേകായിരം ഹൃദയങ്ങളിൽ മുഹമ്മദ് റഫിയുടെ മാന്ത്രിക സ്വരം നിറഞ്ഞു നിൽക്കുന്നു. സംഗീതമുള്ളിടത്തോളം കാലം ആ സ്വരം നിലയ്ക്കാതെ മൂളിക്കൊണ്ടേയിരിക്കും.

0: ഇതുപോലൊരു രാത്രിക്ക് വേണ്ടി എന്നെയും ബാക്കി വെക്കണമായിരുന്നു.
1: കള്ള് നിർത്തിയത് നന്നായി, അല്ലെങ്കിൽ ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്താല്. ഗുഡ് നൈറ്റ്. ഒരു കാലം എന്റെ ഭാര്യയായിരുന്നു അവളെ. നമുക്കിനി വരും ജന്മത്തിൽ മുട്ടാം. പഴയ റോളിൽ.

നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉടനീളം കൂടെ കൂട്ടാവുന്ന ചില നല്ല ചിന്തകളും ഇമ്പമാർന്ന പഴയ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കിയ പരിപാടി സംഗീത് കാ സഫർ.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം, കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: ആത്മാവിൽ മുട്ടിവി

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം.
0: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. 1965 പുറത്തിറങ്ങിയ ചിത്രമാണ് ശകുന്തള. മഹാകവി കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തെ ആസ്പദമാക്കി തോപ്പിൽ ഭാസിയാണ് ചിത്രത്തിന്റെ കഥ എഴുതിയിരിക്കുന്നത്. തിരക്കഥയും സംഭാഷണവും തയ്യാറാക്കിയിരിക്കുന്നത് ലളിതാംബിക അന്തർജനം. എം കുഞ്ചാക്കോ ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിന്റേതാണ് ഗാനങ്ങളെല്ലാം. ചിത്രത്തിൽ KG യേശുദാസ് ആലപിച്ച ഗാനമാണ് കല്ലോലിനിയിൽ ആദ്യം.

1964 പുറത്തിറങ്ങിയ തച്ചോളി ഒതേനന്റെ തുടർ കഥയായി വന്ന ചിത്രമാണ് 1970 പുറത്തിറങ്ങിയ ഒതേനന്റെ മകൻ. പ്രേം നസീർ, രാഗിണി, സത്യൻ, ഷീല, കവിയൂർ പൊന്നമ്മ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ പി. സുശീല ആലപിച്ച ഗാനം, രചന വയലാർ, സംഗീതം ജി. ദേവരാജൻ.

തകഴി ശിവശങ്കരൻ പിള്ളയുടെ കഥയെ ആസ്പദമാക്കി കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഓമനക്കുട്ടൻ. തോപ്പിൽ ഭാസിയാണ് സംഭാഷണം തയ്യാറാക്കിയിരിക്കുന്നത്. 1964 ചിത്രം പുറത്തിറങ്ങിയത്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിന്റേതാണ് ഗാനങ്ങൾ. ചിത്രത്തിൽ പി സുശീലയും പി ലീലയും ചേർന്ന് ആലപിച്ച ഗാനം

അഷ്ടമുടിക്കായലിലെ അന്നനടത്തോണിയിലെ ചിന്നക്കിളി ചിങ്കാരിക്കിളി ചൊല്ലുമോ എന്നെ നിനക്കിഷ്ടമാണോ. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങളുടെ മനോഹാരിത എത്ര വർണ്ണിച്ചാലും എത്ര കേട്ടാലും മതിയാവില്ല. മലയാളി മനസ്സുകളിൽ ഇടം പിടിച്ച നിത്യഹരിത ഗാനങ്ങളിൽ കൂടുതലും ഈ കൂട്ടുകെട്ടിൻ്റെതാണ്. കെ ജെ യേശുദാസും പി ലീലയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. 1964 പുറത്തിറങ്ങിയ മണവാട്ടിയാണ് ചിത്രം.

കഷ്ടമുടി കായലിലെ അന്ന നടത്തോണിയിലെ ചിന്ന കിളി ചിങ്ങാര കിളി.

പാറപ്പുറത്തിന്റെ നോവലിനെ ആസ്പദമാക്കി പി ഭാസ്കരൻ സംവിധാനം ചെയ്ത് 1964 പുറത്തിറങ്ങിയ ചിത്രമാണ് ആദ്യ കിരണങ്ങൾ. തോപ്പിൽ ഭാസിയാണ് ഈ നോവൽ ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത്. പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവൻ സംഗീതം നൽകിയ ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. ഇതിൽ പി ലീല ആലപിച്ചിരിക്കുന്ന ഗാനം കല്യാണമോതിരം കൈമാറും നേരം എന്ന് തുടങ്ങുന്നു.

മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഓർമ്മകളെയെല്ലാം ഉണർത്താൻ കഴിവുള്ളവയാണ് ഗാനങ്ങൾ. ചില വരികൾ കേൾക്കുമ്പോൾ ഇതിൽ നമ്മളില്ലേ എന്ന് തോന്നിപ്പോകും. അങ്ങനെയൊരു രചനയാണ് ആരണ്യകാന്ഡം എന്ന ചിത്രത്തിലെ ഈ വഴിയും ഈ മരത്തണലും എന്ന് തുടങ്ങുന്ന ഗാനം. പി ഭാസ്കരന്റെ മനോഹരവും ലളിതവുമായ രചന ആസ്വാദക ഹൃദയങ്ങളിലേക്ക് ഈ ഗാനത്തെ എത്തിക്കാൻ സഹായിച്ചു. എ ടി ഉമ്മറിന്റെ സംഗീതത്തിൽ ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്.

പനി നീർധാരയാൽ പൂജിച്ചു, വീണ്ടും പൂജിച്ചു. കുളിരകത്താൻ നിന്റെ കൊച്ചു ധാവണിയെ കുടയായി മാറ്റി.

0: ഇന്നത്തെ കല്ലോലിനി ഇവിടെ പൂർണ്ണമാവുകയാണ്. മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഓർമ്മച്ചെപ്പിനെ തഴുകിയുണർത്തുന്ന ഒരുപിടി മധുരഗാനങ്ങളുമായി കല്ലോലിനി ഇനി അടുത്തയാഴ്ച.
1: നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രുതി എം നായർ.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.